Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ എന്നത്തെയും പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ഇന്നും ഉണ്ടാവട്ടെ. അത് മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ താങ്ക്ഫുൾ ആയിരിക്കണം. നമുക്ക് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അതില്ലേ, അയ്യോ എനിക്കിതില്ലേ, അങ്ങനെ പരാതി പറയാതെ പകരം നമ്മൾക്ക് കിട്ടിയ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു ജീവിത രീതി, ശരിക്കും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. അത് ആരോടെന്ന് ചോദിച്ചാൽ എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിനോട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവാം, അത് സാധിച്ചെടുക്കാനുള്ള ഒരു ശക്തിയും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ വഴിയെ വരട്ടെ, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാം. അല്ലാതെ എനിക്കതില്ല ഇതിലെ പരാതി പരിഭവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. കാരണം എന്താ അറിയോ, എന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ആ പരാതികൾ മാത്രമേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുള്ളൂ. പകരം എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, മാക്സിമം സന്തോഷിക്കാനായിട്ട് നോക്കുക, ആഗ്രഹങ്ങൾക്ക് പുറകെ നമ്മൾ പോകണം, അപ്പോഴാണല്ലോ ലൈഫ് കുറച്ചും കൂടി കളർഫുൾ ആവണത്. എനിവേ, ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ സുനോ കൂടെയുണ്ട്. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ചില വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും, ചില സന്ദർഭങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. കാരണം രാവിലെ നമ്മളെ ശല്യപ്പെടുത്താൻ ആരുമില്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മളോട് ചിലപ്പോൾ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോ നമ്മൾ തന്നെ സ്വയം പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ചില വ്യക്തികളുടെ മുഖമൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് അവരോട് സംസാരിക്കാൻ തോന്നിയിട്ട് ആ സമയത്ത് നമ്മൾ ഫോൺ എടുത്ത് വിളിക്കും. എന്തുണ്ട്, അതിന് സമയം കാലം ഒന്നും പലപ്പോഴും നോക്കാറില്ല. അത്രയും ഫ്രീഡം നമുക്കുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ അങ്ങനെ അയ്യോ ഇത്രയും ലേറ്റായി, അല്ലെങ്കിൽ ഇത്രയും ഏർലി മോർണിംഗ് ആണ്, ചിലപ്പോൾ നാട്ടിലേക്കാണ് വിളിക്കേണ്ടതെങ്കിൽ ആ സമയത്ത് അവർ എന്തായിരിക്കും ചെയ്യണുണ്ടാവുക, അങ്ങനത്തെ യാതൊരു കൺസേണും ഇല്ല. നമ്മുടെ ഫ്രീഡം ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റും എല്ലാം മാറ്റുന്നത്. അത്രയും ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും നോക്കാതെ വിളിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നാറുണ്ട്. അപ്പൊ ചില വ്യക്തികളുടെ മുഖം നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് ഏതെങ്കിലും രീതിയിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത ആൾക്കാരെ ആയിരിക്കും. ലൈഫിൽ വളരെ വലിയ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതൊന്നുമല്ല, നമ്മളൊരു സ്ഥാനമാനങ്ങളും കൊടുക്കാത്ത ചില വ്യക്തികൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് പോലെ വന്നു പോവാറുണ്ട്, ഇല്ലേ? യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ജീവിതത്തിൽ എന്നും നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ കുറിച്ച് മാത്രമാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ, ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. നമ്മളിപ്പോ എന്നും കാണുന്ന വ്യക്തികൾ ഉണ്ടാകാം, എന്നും സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകാം, ഇവരോടൊക്കെ ഒരു നമുക്കൊരു കയ്യെത്തും അകലെന്നാ നമ്മൾ പറയില്ലേ, അടുത്ത് ഇല്ലെങ്കിൽ കൂടി ഒരു കോളിന്റെ അപ്പുറത്ത് അവരുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് എപ്പോ വേണമെങ്കിലും അവരെ വിളിക്കാം, കാണാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, എപ്പോഴെങ്കിലും നമ്മളൊന്ന് മീറ്റ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ കൂടുമ്പോൾ ജസ്റ്റ് ഒരു മീറ്റപ്പിലോ ഗെറ്റ് ടുഗദറിലോ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും കാണില്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ള ആൾക്കാർ വരെ ഉണ്ടാവും. പക്ഷെ അവരെല്ലാം ഇടയ്ക്ക് ഒരു സ്പാർക്ക് വരെ നമ്മളുടെ മനസ്സിൽ വന്ന് പോവാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യാത്രക്കിടെ കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു, അതിൻ്റെ ഇടയിൽ പരിചയപ്പെട്ട ഒരു വ്യക്തി. അപ്പൊ നമ്മൾ ചെറിയ യാത്രകളാണെങ്കിൽ തമ്മിൽ തമ്മിൽ ആരോടും സംസാരിക്കുകയൊന്നുമില്ല, പക്ഷെ വലിയ യാത്രയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 100-200 കോൺവെർസേഷൻസ് ഉണ്ടാവുമായിരിക്കും. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് യാത്രകൾ എന്നും നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു 3 കൂടുമ്പോൾ ഞാൻ യാത്രയ്ക്കായിട്ട് 2 അതിനപ്പുറത്തേക്ക് പോകാറില്ല, മാറ്റിവെക്കും. ആ 2 എൻ്റെ ഫോണിന് ഞാൻ റെസ്റ്റ് കൊടുക്കും, എൻ്റെ ഫാമിലിക്ക് ഞാൻ റെസ്റ്റ് കൊടുക്കും, എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ റെസ്റ്റ് കൊടുക്കും, പകരം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ആ ഒരു കാര്യം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അതായത് നമ്മൾ നമുക്ക് വേണ്ടി എത്ര സമയം മാറ്റിവെക്കുന്നു, എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൻഡ്.

ഒരു ദിവസത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം എത്രയാണ്? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, വർക്കിന് പോകുന്നു, എല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. പഠിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ആഹാരം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഓക്കെ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കേ, നമ്മളെ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? ഭക്ഷണം കഴിക്കുന്നു, ഓക്കെ രാവിലെ എഴുന്നേറ്റ കഴിക്കണം, നമ്മൾ കഴിക്കുന്നു. പഠിക്കാൻ പോകുന്നു, പഠിക്കണം, ഓക്കെ. ജോലി ചെയ്യുന്നു, ജോലി ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാകാം നമുക്ക്. അപ്പൊ അതെല്ലാം സോൾവ് ചെയ്യാനായിരിക്കും നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്കൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. ഇങ്ങനൊരു ഫ്ലോയിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന സമയം എത്ര എന്ന് ചിന്തിച്ചാൽ എത്ര സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? ഇനിയിപ്പോ ഡെയിലി നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഡെയിലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം കേട്ടോ. ഇതുപോലെ ഡെയിലി ആണെങ്കിലും വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, ആരും അവിടേക്ക് കടന്നു വരണ്ട, നമ്മൾ മാത്രമായിട്ട്. അപ്പൊ നമ്മൾക്ക് നമ്മളോട് സംസാരിക്കാം, നമ്മളെ അറിയാം, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ നമ്മളോട് ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാം, എന്താണ് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ എന്ന് ചോദിക്കാം. നമ്മൾ മാത്രമായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ബാക്കി വിശേഷങ്ങൾ നാളെ. സ്റ്റേ ട്യൂൻഡ്.

0: KBS Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by. സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: നജീം അർഷാദ് പാടിയ നല്ലൊരു പാട്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. അങ്ങനെ പുതിയൊരാഴ്ച, പുതിയൊരു മാസത്തിൻ്റെ പുതിയൊരാഴ്ചയിലേക്കൊക്കെ നമ്മളങ്ങനെ എത്തിക്കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയം കൂടിയാണ്. ഒക്ടോബർ 4th ഞായറാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ജീവിതം പലപ്പോഴും ഒരു മഹാത്ഭുതം പോലെയാണ് നമുക്ക് തോന്നാറുള്ളത് അല്ലേ. അപ്പം ജീവിതത്തെ ഒരു അത്ഭുതമായിട്ടൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ പറയാം. ജീവിതം ഒരു മഹാത്ഭുതമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് അത് നിങ്ങൾക്കായിട്ട് എപ്പോഴും കാത്തുവെക്കുന്നു എന്നുള്ളതാണ്. ഇത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിട്ടുള്ള വരികളാണ് കേട്ടോ. ജീവിതം ഒരു മഹാ അത്ഭുതം തന്നെയാണല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ ഇന്നും നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നല്ല കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കട്ടെ, നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് ഇതാ തുടക്കമിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിലെ സ്പെഷ്യൽ വിഷസ് ആർക്കെങ്കിലും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെയൊന്ന് അയച്ചു തരേണ്ട സമയമാണ്. അപ്പോൾ വേഗം നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്കരികിലേക്ക് ആശാൻ മൂവിയിലെ സൂരജ് സന്തോഷ് പാടിയ പാട്ടുണ്ടല്ലോ കുഞ്ഞിക്കവിൾ മേഘമേ, ആ പാട്ട് വരും. അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ ചോദ്യങ്ങൾ, വിശേഷങ്ങൾ, നിങ്ങളുടെ മെസ്സേജുകൾ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് വരാനായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പോകുന്നു ഒരു കുഞ്ഞ് ബ്രേക്കിലേക്ക്.
1: You are listening to Radio Suno 91.7 FM,
2: Qatar's favorite radio station.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ് ഒറ്റ ദിവസം. ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds Morning Safari.
6: Brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
7: ഇൻ അസോസിയേഷൻ വിത്ത്
6: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
8: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

നല്ല വരികളും നല്ല ശബ്ദവും നല്ല മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്നൊരു പാട്ടല്ലേ. അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് അറിയാലോ അല്ലേ. സൂരജ് സന്തോഷാണ് പാടിയിട്ടുള്ളത്, വിനായക് ശശികുമാറിന്റെ വരികളാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, ജോൺ പോൾ ആണ് കേട്ടോ. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പാട്ടാണ് നമ്മൾ ഇതാ കേട്ട് കഴിഞ്ഞത് മോർണിംഗ് സവാരിയിൽ. ആശാൻ മൂവിയിലെ കുഞ്ഞിക്കവിൾ മേക്കമി പലരുടെയും ഒരു ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ടായിരിക്കും അത്. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഇതാ ഇങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യം നേരെ നമ്മുടെ കുട്ടികൾക്കുള്ള ചോദ്യത്തിലേക്ക് പോകാം, സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് കൂടുതലൊന്നും അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. ഇന്ന് ഗോൾഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോൾഫ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ച സമയത്താണ് കണ്ടത്. ഹോം ഓഫ് ഗോൾഫ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഹോം ഓഫ് ഗോൾഫ് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്, അത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് വളരെ സിമ്പിളായൊരു ചോദ്യം. പെട്ടെന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരവായിരിക്കാം കേട്ടോ. ഹോം ഓഫ് ഗോൾഫ് എന്നറിയപ്പെടുന്ന ആ രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. അതാ ഉത്തരങ്ങൾ എനിക്ക് വന്ന് തുടങ്ങുന്നു. 5000917 ആദ്യത്തെ ഉത്തരങ്ങളൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം നിങ്ങൾ മെസ്സേജുകൾ അയച്ചോളൂ, കൂടെ ഞാൻ മോർണിംഗ് മെസ്സേജുകളിലേക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളുടെ ഉത്തരങ്ങൾ വരുന്ന വഴിയിൽ ഞാൻ മോർണിംഗ് മെസ്സേജുകളിലേക്ക് പോവുകയാണ്. മധു അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാജു ശ്രീധർ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. മീരാൻ ഖാൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ബേബി ആളുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രഭുജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് ടുഡേ മോർണിംഗ് 5:40 AM എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളിയാണല്ലോ. കൂടെ തന്നെ ഷാജഹാൻജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവന്തിക്ക് കുട്ടി മോർണിംഗ് മെസ്സേജുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അമാൻ ഷജീർ, കൂടെ തന്നെ ജിസൽ ആൻഡ് ജിയാൻ നമ്മളുടെ കൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്ക് അവർ വിഷ് ചെയ്യുന്നുണ്ട്. ജിസൽ ആൻഡ് ജിയാൻ ആണ് വിഷ് ചെയ്യുന്നത്. നീതി മോഹൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ നമ്മുടെ അദാലിയ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ഇന്നലെയായിരുന്നു മോളുടെ ബർത്ത്ഡേ. അപ്പം നമ്മുടെ അദാലിയ സനീഷ് അല്ലേ, അതെ ഓക്കെ, അദാലിയ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മോളുടെ ഒരു നല്ല പോസ്റ്ററും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത അദാലിയ മോൾക്ക് നമ്മളുടെ വക ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാതെ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും അല്ലേ. അപ്പം മോൾക്ക് നമ്മളുടെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി നമ്മളും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യാണ്. ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. തകർപ്പനായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പം എന്തായാലും മോൾക്കുള്ള നമ്മളുടെ വിശ്വസ്തത വരുന്നു കേട്ടോ.

ടുഡേ ഈസ് ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ എക്സാം. ഓക്കെ, സന്തോഷ് ആയല്ലോ ഷാനിക്കുട്ടി, ഹാപ്പി ആണല്ലോ. ഓക്കെ, ശ്രീജയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഷാനിക്കുട്ടിയുടെ ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഉമേഷ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. സഫാൻ റഷ്യ ജോയിൻ ചെയ്യുന്നു, ബഷീറാണ് മെസ്സേജ് അയക്കുന്നത്. രണ്ടുപേർക്കും സ്നേഹത്തോടുകൂടി തന്നെ റഷ്യക്കും സഫയ്ക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. കൂടെ നൗറിനും നസ്റിനും ജോയിൻ ചെയ്യുന്നുണ്ട്. രാജേഷിന്റെ മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്, കൂടെ തന്നെ മുജീബിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അയക്കാൻ പറ്റും. ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്, ഹോം ഓഫ് ഗോൾഫ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ അയച്ചിട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. സൂര്യദർശ് ചോദ്യം കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഹോം ഓഫ് ഗൾഫ്, ഗോൾഫ്, ഗൾഫ് അല്ല കേട്ടോ, ഗോൾഫ് ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയതാണ്. ഗോൾഫ് എന്നറിയപ്പെടുന്ന കൺട്രി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കിട്ടിക്കാണം എന്ന് വിചാരിക്കുന്നു സൂര്യദർശ്. റൈറ്റ് ആൻസർ പെട്ടെന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബാക്കി ഉത്തരങ്ങൾ അയച്ച എല്ലാവരുടെയും പേരുകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ തന്നെ വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. റഷീദിൻ്റെ വക മോർണിംഗ് മെസ്സേജ്, റഷീദിൻ്റെ ഒരു കിഡിലൻ സെൽഫി കൂടി വന്നിട്ടുണ്ട്. റഷീദ് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു, അടിപൊളിയായിട്ട് പോട്ടെ ഇന്നത്തെ ദിവസവും. കൂടെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ശ്രീജിത്ത് കുമാറിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ ഒരു സൺഡേ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ള വിഷസ് പറഞ്ഞുകൊണ്ട് ഖലീഫ മൂവിയിലെ പാട്ടാണ് ഇനി ദ വരുന്നത്, മോർണിംഗ് സവാരിയിൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

അമൃത മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. ഫിറോസിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ദിവസവും ഗുഡ് മോർണിംഗ് അയക്കുന്ന ഒരാളുണ്ടോ, ചേർത്ത് പിടിച്ചോ, വിട്ടുകളയണ്ട. ഗുഡ് മോർണിംഗ്, ഐ ഗുഡ് ഡേ സ്നേഹത്തോടെ ജോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ബാറ്റ്മൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഡിയർ ആൻഡ് സ്പെഷ്യൽ വൺ എന്ന് പറഞ്ഞിട്ട് ആരവ് അനീഷ് ആണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആരവിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ ബൈ നൈക്ക ആൻഡ് നിയാൻ മെസ്സേജ് ചെയ്യുന്നു. കൂടെ തന്നെ ഒരുപാട് പേരെ, ഒരുപാട് കുട്ടികൾ നമുക്ക് റൈറ്റ് ആൻസർ അയച്ച് തരുന്ന സമയമാണ്. അസറും ഉമ്മ കുൽസും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, അവർക്കൊരു നൈസ് ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അവരുടെ ഒരു അടിപൊളി ഫോട്ടോയും കൂടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മുടെ ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് രഘുനന്ദൻ ആൻഡ് ഋതുനന്ദയാണ് ജോയിൻ ചെയ്യുന്നത്. ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ, അവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. എല്ലാ റേഡിയോ സിനോ ലിസ്ണേഴ്സിനും അവരൊരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ഷബീർ മെസ്സേജ് ചെയ്യുന്നു. ഷഹാൻ, അസ്ര, അർഹാം എല്ലാവരോടും ചേർന്നിട്ടാണ് ആ മെസ്സേജ് തന്നിട്ടുള്ളത്. കൂടെ അബിജാനിക്സ് എന്താ ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസർ ആണ്. ലിൻറ്റോൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. അടിപൊളി. കൂടെ ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റു മെസ്സേജ് ചെയ്യുന്നു. ക്രിസ്റ്റു എം ഇ എസ് ലാണ് പഠിക്കുന്നത് കേട്ടോ. സ്റ്റീവൻ ആൻഡ് സെയ്റ എത്തിയിട്ടുണ്ട്, അവരുടെയും റൈറ്റ് ആൻസർ വരുന്നു. റഷ്യൻ്റെ അക്കൗണ്ടിൽ നിന്നും അയാനാണ് മെസ്സേജ് ചെയ്യുന്നത്. കൂടെ തന്നെ അമ്മയ്യ, ആര്യൻ, എഡ്വേർഡ്, അദിത്, ആരാധ്യ എല്ലാവരും ഭവൻ സ്കൂളിലാണ് കേട്ടോ. എല്ലാവരുടെയും റൈറ്റ് ആൻസറും കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിനോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ബിനോയ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവാന, ഇസബൽ, സാവിയോ, അവരുടെ മെസ്സേജ് ഉണ്ട്. സ്റ്റീവ്, സാൻഡ്ര, നോഹ്, അഹിൽ, ആയിഷ മെസ്സേജ് ചെയ്യുന്നു. കൂടെ തന്നെ ഹാദി റംസാൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അക്ഷരയും അക്ഷജും ആണ്, അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സഫയും റഷയും റൈറ്റ് ആൻസർ അയക്കുന്നു. ഷഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും മുഹമ്മദ് ഷസീൻ ആണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ബിജു ക്ലീറ്റസിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. സനിൽ കുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും വസുദേവും സയൂരിയും റൈറ്റ് ആൻസർ അയക്കുന്നു. കൂടെ തന്നെ ദക്ഷക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഭവൻ സ്കൂളിൽ നിന്നാണ് ദക്ഷക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഫോർ എക്സാം എന്ന് പറഞ്ഞിട്ട് ആരാണ്, ആരൊക്കെയാണിത്? നമ്മുടെ പ്രണവും പ്രാർത്ഥനയാണ് കേട്ടോ. അടിപൊളി, രണ്ടുപേരും നല്ല ഹാപ്പിയായിട്ട്, സമാധാനമായിട്ട്, കൂളായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു ഫോട്ടോയും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. പ്രണവനും പ്രാർത്ഥനയ്ക്കും കൂടെ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ ഫാമിലിയിൽ. കൂടെ തന്നെ ഈതൻ, എവ്ലിൻ, എസ് ഖാൻ ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആൻസറാണ് നിങ്ങൾ അയച്ചു തന്നിട്ടുള്ളത്. ദേവുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവാൻ, ദേവു ആൻഡ് ദേവാനന്ദാണ് കേട്ടോ ഇവരെല്ലാവരും ചേർന്നിട്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ അങ്കിതും അർപ്പിതും ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഫ്രണ്ട്സ്, എല്ലാ അൽഖോർ നിവാസികൾക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജിത് അൽഖോർ ജോയിൻ ചെയ്യുന്നു. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്ന് പോകേണ്ടി വരും, എന്നാലും ക്ഷമ കൈവിടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഫൈസൽ മെസ്സേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് നിഷാദ് നിസു ആണ് മെസ്സേജ് ചെയ്യുന്നത്. മറ്റൊരാളെ സങ്കടപ്പെടുത്തി നേടിയെടുക്കുന്ന സുഖങ്ങളൊന്നും അധികം നാൾ നിലനിൽക്കില്ല. കഷ്ടപ്പാടിൻ്റെയും കണ്ണീരിൻ്റെയും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല എന്നുകൂടി പറയുന്നു. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ ദിനേശൻ പീരിയഡ് അക്കൗണ്ട്, ആ സ്റ്റുഡിയോ ക്ലോക്ക്. ഓക്കെ, സ്റ്റുഡിയോ ക്ലോക്ക് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല, അതങ്ങ് ശീലമായിപ്പോയി. അതാണ് പിന്നെ നമ്മളിങ്ങനെ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കൊരു സ്റ്റുഡിയോ ക്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ സ്റ്റുഡിയോ ക്ലോക്കിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആരാധ്യ അഭിലാഷ് ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ആരാധ്യക്കുട്ടി. സഫ്വാൻ അബ്ദുള്ള ഗുഡ് മോർണിംഗ് പറഞ്ഞ് ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സഫ്വാൻ അബ്ദുള്ള. ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. പ്ലീസ് ഡെഡിക്കേറ്റ് എ ബ്യൂട്ടിഫുൾ സോങ് ടു മൈ ജോ എന്ന് പറഞ്ഞിട്ട് ഇതാരാണ് മെസ്സേജ് അയക്കുന്നത്. നമ്മുടെ ഷഫ്ന അഷ്റഫാണ് മെസ്സേജ് ചെയ്യുന്നത്. ജോയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ വീക്ക് വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ, കോഫി കുടിച്ചോ? ഗൂഗിൾ ഇല്ല, കോഫി ഗൂഗിളെ ടൈം ആയിട്ടില്ല. സോജു, ഗുഡ് മോർണിംഗ് നിസ, ഹാപ്പി സൺഡേ ഡിയർ ഓൾ എന്ന് പറഞ്ഞിട്ട് സോജു കൊട്ടാരക്കർ ജോയിൻ ചെയ്യുന്നു. സോജുവിനും ഫാമിലിക്ക് ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സുമൻ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സുമൻ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് ഒരു നല്ല തമിഴ് സോങ്ങിലേക്ക് പോവാണ്. വാഴി മൂവിയിലെ ഈ ഒരു പാട്ട് പലരുടെയും ഒരു ഒരു ഇഷ്ടപ്പെട്ട ലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിലേക്ക് ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു തമിഴ് സോങ്ങിലേക്ക്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
3: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
4: ഇൻ അസോസിയേഷൻ
3: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
5: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. നറ്റാഷ കുട്ടി ഇതാ ഈ ഒരു ടൈമിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നൈസ് സൺഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മീവൽ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മീവൽ. കൂടെ തന്നെ തനിഷ് ഭവൻസിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ അജു വെട്ടിയാർ, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞക്കുട്ടി എക്സാമിന് പോയിക്കൊണ്ടിരിക്കുന്നു. മോളുടെ ഒരു നല്ല ഫോട്ടോയും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പം ബെസ്റ്റ് വിഷസ് മോൾക്കും പറയുന്നു. ഗുഡ് മോർണിംഗ് ഫ്രം എംലിൻ ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് എംലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഇസ്ര ആൻഡ് റയാൻ ജോയിൻ ചെയ്യുന്നു. ആഹാ, നല്ല ചിരിക്കുടുക്കുകളാണ് രണ്ടുപേരും. ഓക്കെ, അപ്പം ഇസ്രയ്ക്കും റയാനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ദാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദർശന്ത് കൃഷ്ണ. കറക്റ്റ് ആണല്ലോ അല്ലേ ഞാൻ പേര് പറഞ്ഞത്? ഓക്കെ, അടിപൊളി അടിപൊളി. നമുക്ക് ദർശനത്തിനൊരു വലിയ കൈയടി കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ദർശനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോണോ ആക്ടിലെ ഫസ്റ്റ് പ്രൈസ്, എലക്യൂഷൻ ഫസ്റ്റ് പ്രൈസ്, ആക്ഷൻ സോങ് ഫസ്റ്റ് പ്രൈസ്, സിനിമാറ്റിക് ഡാൻസ് സെക്കൻഡ് പ്രൈസ്, പെയിൻറ്റിങ് സെക്കൻഡ് പ്രൈസ്. അടിപൊളി. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് ദർശൻ കൃഷ്ണയ്ക്ക് നമ്മളുടെ സ്പെഷ്യൽ സ്പെഷ്യൽ വിഷസ്. കൂടെ തന്നെ കാശി മോർണിംഗ് പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് കാശി. ഒരു ഒരു ഒരു AI ഫോട്ടോയൊക്കെ തകർപ്പനായിട്ട് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. ചോദ്യം വളരെ സിമ്പിളായിരുന്നു. ഹോം ഓഫ് ഗോൾഫ് എന്നറിയപ്പെടുന്ന കൺട്രി ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നോയൽ ആൻഡ് ലിയോൺ രണ്ടുപേരും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. സീറ ഡെറിക്കിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ ഐഷക്കുട്ടി മെസ്സേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയാസ് കൂർഗിൽ നിന്നും മെസ്സേജ് അയക്കുന്നുണ്ട്. കെയം നൌഫലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജിനോയുടെ അക്കൗണ്ടിൽ നിന്നും നഥാനിയൽ മാത്യു ജിനോ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഐറ ഫ്രം പൊദാർ പേൾ നിന്നാണ് ഐറക്കുട്ടിയുടെ മെസ്സേജ്. ആബിദ പറയുന്നു, ഹായ് നിസ, നാളത്തെ ഭാവിയുമല്ല നമ്മുടെ ജീവിതം തിട്ടപ്പെടുത്തുന്നത്. ഇന്നത്തെ ജീവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അന്ന് കിട്ടുന്നത് എന്തോ അത് നാളേക്ക് ബാക്കി വെക്കാതെ പൂർണ്ണമായും അതിനാൽ തൃപ്തിപ്പെട്ട് സന്തോഷകരമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടൊരു മോർണിംഗ് മെസ്സേജും കാര്യങ്ങളൊക്കെ. സുപ്രഭാതം ഓൾ എന്ന് പറഞ്ഞിട്ട് ജീവിതം ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് ആബിദ് ഖന്നൂസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ നിവേദ ശരത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് നിവേദക്കുട്ടി. അംന ഫാത്തിമ, മിൻഹ ഫാത്തിമ ജോയിൻ ചെയ്യുന്നു. ശാന്തിനികേതൻ സ്കൂളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏബിൾ പ്രിൻസ് ഒരു ഹായ് പറയുന്നുണ്ട്. ഏബിളിനും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട്. നമ്മളുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വളരെ സിമ്പിളായിരുന്നു. അധികമൊന്നും നിങ്ങൾക്ക് ആലോചിച്ച് പോകാതെ പെട്ടെന്ന് ഉത്തരം അയക്കാൻ പറ്റി. സ്കോട്ട്ലൻഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട്. ആദ്യമായിട്ടാണ് ഏബിൾ പ്രിൻസ് മെസ്സേജ് അയക്കുന്നത്. ഏബിളിൻ്റെ ഒരു ഫോട്ടോയുടെ ഒരു സെൽഫിയും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി ഏബിൾ. ഒരു നല്ല ഡേ ഏബിളിനും ഫാമിലിക്കും. വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. അബിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെവ്നിക് റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഷമീർ ദാ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായ ആണല്ലേ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചായയുടെ ഫോട്ടോ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ആഗ്ന ആൻഡ് ആഗ്നി എത്തിയിട്ടുണ്ട്. ഐഡിയൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അസ്പാക്കിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആൾക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഞാൻ എല്ലാവരുടെയും പേരിലേക്ക് എത്തിയല്ലോ അല്ലേ. ആരുടെയും പേര് മിസ്സായിട്ടില്ല എന്നുള്ള ഒരു ഒരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. കാരണം ഇതുവരേക്കും ആരെയും മിസ്സാക്കാതെ ഞാനതെല്ലാം സെറ്റ് ചെയ്തു എന്നുള്ള വിശ്വാസത്തോടുകൂടി നേരെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യലായിട്ട് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി ഇന്ന് ഒക്ടോബർ 4th അങ്ങനെ വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിലേക്ക് അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. നഫ്രുവിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്, നഫ്രു എനിക്ക് സ്റ്റിക്കർ കാണാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു മോർണിംഗ് നഫ്രുവിനും വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഓൾ, ഐ എം ഡെൽനയാണ് മെസ്സേജ് അയക്കുന്നത്. ഓ ഡെൽന, ഡെൽനയ്ക്ക് ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പം നമ്മുടെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കുമുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. നിങ്ങളുടെയും നല്ലൊരു ഡേ ആയിട്ട് ഇന്നത്തെ സൺഡേ മാറട്ടെ എന്നുള്ള ആ ഒരു വിഷസ് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. ഇത് ആരം എന്നുള്ള മൂവിയിലെ പാട്ടാണ് കേട്ടോ, പുതുതായിട്ട് ഇറങ്ങിയ മൂവിയാണ്. ആരത്തിലെ ഒരു പുതിയ പാട്ടിലേക്ക് നമ്മൾ പോകുന്നു. സമയം 6 കഴിഞ്ഞ് 44 ആണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് മോർണിംഗ് സവാരിയിൽ. ശ്യാംലാലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ശ്യാംലാലിനും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാട്ടിലേക്ക് എത്തുന്നത്. ഹരിചരൺ, ആർത്തി, രണ്ടുപേരും ചേർന്ന് പാടിയൊരു നല്ല ട്രാക്കിലേക്ക്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: മോർണിംഗ് സവാരി
3: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
2: Chennai beats.
4: Tamil, head of the hour.
5: In the art of podumakkulanda.

0: this Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bhima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: മോർണിംഗ് സവാരി വിശേഷങ്ങളുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. ഇന്ന് October 4, ഞായറാഴ്ച ദിവസമാണ്. ശ്യാംലാലിന്റെ വിഷസ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ സ്വന്തം ദിലീപിക്കയുടെയും ഷൈനി ഇത്തയുടെയും 24th വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു നല്ല വിഷസ് കൊടുക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നമ്മളുടെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ വിഷസ്. വിജീഷിൻ്റെ മോർണിംഗ് ഉണ്ടായിരുന്നു, ലജൻ ആൻഡ് ലക്ഷിഫ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ രാകേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പ്രണവ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിസ്മിൻ ആൻഡ് ടിസ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീന അമ്മ സീനയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 3 പേരുടെയും നല്ലൊരു വിഷസ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ അസറും ഉമ്മ കുൽസുവിൻ്റെയും മെസ്സേജ് വീണ്ടും എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഹായ് നിസ ഗുഡ് മോർണിംഗ് സുഖാലേ എന്ന് ചോദിക്കുന്നു. ഓ സുഖമായിട്ടിരിക്കുന്നല്ലോ. എൻ്റെ ഫ്രണ്ട് രശ്മി ചേച്ചിയുടെ ഫ്രണ്ട് ദിവ്യ പാലക്കൽ ബർത്ത്ഡേ ആണ്, ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുമോ, ബെസ്റ്റ് വിഷസ് ഫ്രം രശ്മി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ദിവ്യയ്ക്ക് നമ്മളുടെ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും വളരെ വളരെ സ്നേഹത്തോടു കൂടി ഇതാ അറിയിക്കുന്നു. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ.

ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ കൂടി വിഷ് ചെയ്യാനായിട്ടുണ്ട്. സുരേഷ്, ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അദ്ദേഹം നോബൽ ഇന്റർനാഷണൽ സ്കൂളിലെ മാത്തമാറ്റിക്സ് ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹം മെസ്സേജ്, അദ്ദേഹത്തിൻ്റെയും സ്നേഹം നിറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് ഒത്തിരി സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. നോബൽ സ്കൂളിലുള്ള ആളുകൾ കേട്ടു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് സുരേഷ് സാറിന് ഒരു സ്പെഷ്യൽ വിഷസ് നിങ്ങളെ കൊടുക്കണം കേട്ടോ കാണുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ബർത്ത്ഡേ ഡെഡിക്കേഷനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നുകൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും വിഷ് ചെയ്യുന്നു കേട്ടോ. ഹലോ നിസ ഗുഡ് മോർണിംഗ്, സുഖമാണോ, ചായ കുടിച്ചോ, റേഡിയോസിനെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സലീമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓൾ ടൈം ഫേവറേറ്റ് സോങ് ആണ്. കഴിഞ്ഞ മണിക്കൂറിൽ പോയ പാട്ടിൻ്റെ വിശേഷങ്ങളുടെ റിയാസ് അയക്കുന്നുണ്ട്. രാഷി ആൻഡ് റഹ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ മെസ്സേജ് ഇങ്ങനെയാണ്, നാളെ മാറണമെങ്കിൽ ഇന്നത്തെ ശീലങ്ങൾ മാറ്റണം. ശരിയാണ്, സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അലൻ, ഗുഡ് മോർണിംഗ്, ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം വിഷ് ചെയ്യുന്നു. ഷിനാദ്, വേണു, ആസിഫ്, കോളിൻ, അശ്വതിയുടെ മെസ്സേജാണ്. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു. അഫ്സൽ കൂടെ തന്നെ, ഹായ് നിസ ഗുഡ് മോർണിംഗ്, ഞാൻ സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ അൻസൽ ഹബീബ് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ ഫുൾ ടീമൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ എത്തി നിൽക്കുന്നു. ഗുഡ് മോർണിംഗ് റാദി തസം റഹ ലിയോ, അവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. പുതിയ മുഖം സിനിമയിലെ പാട്ടാണ് നമ്മളിപ്പോൾ ഇതാക്കിയിട്ട് അങ്ങനെ തുടങ്ങുന്നത്. പൃഥ്വിരാജ് പാടിയ പാട്ട് തന്നെ കേൾക്കാം. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം മോർണിംഗ് സവാരിയിൽ കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: അബുസിദ്രാമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
4: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബുസിദ്രാമോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
3: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബുസിദ്രാമോൾ. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ. സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം
6: ഇൻ അസോസിയേഷൻ
4: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055 or visit bima.com.qa.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് പേരൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് പലപ്പോഴും ശ്രദ്ധിച്ചു കാണാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കരുതുന്നു. ആ ഒരു അപ്ഡേറ്റ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഉപയോഗം കൂടുതൽ സുരക്ഷിതമാക്കാനായിട്ട് പുതിയ ചില പേരൻ്റൽ കൺട്രോൾസ് ഫീച്ചറുകൾ വാട്സാപ്പ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പേരൻസൊക്കെ ഒരു പക്ഷേ അത് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ ഒരു അപ്ഡേറ്റ് നോക്കി കാണും എന്ന് വിചാരിക്കുന്നു. അതായത് കുട്ടി ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുമ്പോൾ പേരൻസിന് അറിയിപ്പ് ലഭിക്കും. കുട്ടി ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അറിയാൻ സാധിക്കും. കുട്ടി അംഗമായിരിക്കുന്ന ഗ്രൂപ്പിൽ അംഗങ്ങളുടെ എണ്ണം ഗണ്യമായിട്ട് കൂടിയാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് പേരൻസിൽ ലഭിക്കും. അതായത് അവരുപയോഗിക്കുന്ന അക്കൗണ്ടിലെ ചില പ്രൈവസി സെറ്റിംഗ്സ് സംബന്ധിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും പേരൻസിന് നൽകും. കുട്ടികൾ ആരോഗ്യമായിട്ട് ഇടപഴകുന്നു എന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കൂടുതൽ ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ സംവിധാനം എന്നാണ് ഈ അപ്ഡേറ്റിലൂടെ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ പ്രൊഫൈൽ പിക്ചേഴ്സ് ആർക്കൊക്കെ കാണാം, ആർക്കൊക്കെ കുട്ടിയെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേരൻസിന് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നിയന്ത്രണങ്ങൾ കുറയ്ക്കാൻ കുട്ടി ശ്രമിച്ചാൽ പേരൻസ് സജ്ജീകരിച്ച പിന്നെ ഉപയോഗിച്ചുള്ള അനുമതി ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള രീതിയിൽ കൂടുതൽ ചില മാറ്റങ്ങൾ, പേരൻ്റൽ കൺട്രോൾ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ചില മാറ്റങ്ങളൊക്കെ വരുന്നു. അതോടൊപ്പം തന്നെ വാട്സപ്പിലെ മെറ്റ AI ഉപയോഗത്തിലും പേരൻസിന് പുതിയ ഓപ്ഷനുകളൊക്കെ ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് കുട്ടികൾ ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പേരൻസിന് അറിയാൻ പറ്റും. അങ്ങനെ ചില മാറ്റങ്ങളാണ്, പുതിയ പേരൻ്റൽ കൺട്രോൾസ് ഫീച്ചറുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി ഈ സമയത്ത് എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ ചങ്സ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജസ്റ്റ് ചേച്ചി, നല്ലൊരു മോർണിംഗ് മെസ്സേജ് നമുക്ക് ഇതാ ഇങ്ങനെ അയച്ചു തന്നു നിൽക്കുന്ന സമയമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ വായിച്ചു ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ട ഒരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മളിപ്പം നമ്മളുടെ ഗ്യാലറിയിലേക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൈയും കണക്കും കാണില്ല, അത്രമാത്രം ഉണ്ടാവും അല്ലേ. ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളിരുന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് നമ്മളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഒരു നമ്മളൊരു ട്രിപ്പ് പോയാലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയാലോ ഒക്കെ ഫോൺ എടുത്ത് 100 കണക്കിന് ഫോട്ടോസ് നമ്മൾ എടുക്കുന്നുണ്ടാകും. ഇതൊക്കെ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം ശീലമാണ്. പക്ഷേ പിന്നീട് കഷ്ടപ്പെട്ടെടുത്ത് ഈ ഫോട്ടോകൾ എപ്പോഴെങ്കിലും നമ്മളൊന്ന് തുറന്ന് നോക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% ചിലപ്പം ഇല്ല എന്നുള്ള മറുപടി ആയിരിക്കും വരിക. ഫോൺ മെമ്മറി ചിലപ്പോൾ ഫുള്ളായെന്നൊക്കെ ആ ഒരു സംഭവം വരുമ്പോൾ മാത്രമാണ് നമ്മൾ സ്വന്തം ഗ്യാലറിനെ കുറിച്ച് ഓർത്ത് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് കുത്തിപ്പിടിച്ചിരുന്ന് വീണ്ടും നമ്മൾ ഫോട്ടോസൊക്കെ ചിലപ്പം ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാറ്റി വയ്ക്കുകയോ ഒക്കെ നമ്മൾ ചെയ്യാമല്ലേ. ഇതിന് ചില പേരുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് കടുപ്പുള്ള പേരുകളൊക്കെ ഇതിന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആ ഒരു രീതിക്ക് ഡിജിറ്റൽ ഹോർഡിംഗ് എന്ന് പറയുന്നൊരു പേര് ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരു നിമിഷം ക്യാമറയിലൂടെ പകർത്തുമ്പോൾ ആ അനുഭവത്തെ മനസ്സിൽ സൂക്ഷിക്കുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ ഫോണിൻ്റെ മെമ്മറി കാർഡിലേക്ക് ബ്രെയിൻ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ നിമിഷം എൻ്റെ ലൈഫിൽ ഇനി തിരികെ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മൾ എല്ലാ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാനുള്ളൊരു കാരണമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അനിയന്ത്രിതമല്ല, എന്ത് കണ്ടാലും ക്ലിക്ക് ചെയ്ത് പോകുന്നത് ചിലപ്പം ഇനിയിപ്പോൾ ഈ നിമിഷം എൻ്റെ ലൈഫിലേക്ക് വന്നില്ലെങ്കിലോ എന്നുള്ള പേടികൊണ്ടായിരിക്കാം. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഫോണിലെങ്ങനെ ഇതുപോലെ അത്രയും എന്താ പറയുക, ചില ആളുകൾ വളരെ കൃത്യമായിട്ട് ഗ്യാലറിയൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനൊരു പേരുണ്ടെന്നുള്ള ഒരു വിശേഷം കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. സാദിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആൾക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് സോൾട്ട് മാംഗോ ട്രീ എന്ന് പറയുന്ന മൂവിയിലെ ഒരു നല്ല പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ് കേട്ടോ.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വിലക്കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
0: This is
4: Morning Safari. Morning Safari.
0: Morning Safari.
4: Morning Safari.
5: Malabar Golden Diamonds Morning Safari,
3: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
6: ഇൻ അസോസിയേഷൻ
3: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
1: Chennai beats.
7: Tamil, head of the R.
8: In the art of Podumakulanda.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഈ ടൈമിൽ ഒരു വിഷസിലേക്ക് കൂടി നമുക്ക് സ്പെഷ്യലി എത്താനായിട്ടുണ്ട്. ഫൈസലാണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് എന്റെ പ്രിയപ്പെട്ട ഷാജിദയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. എന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഉറവിടം നീയാണ്. ഈ ജന്മദിനവും വരും വർഷങ്ങളും നിനക്ക് ഒരുപാട് സന്തോഷവും ഐശ്വര്യവും നൽകട്ടെ. നിന്റെ ദീർഘായുസ്സിനും ആഫിത്തിനുമായി ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. നിന്നെ പോലെ ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചതിൽ ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. സ്നേഹത്തോടെ ഫൈസൽ വലപ്പാട്. എന്ന് ഫൈസൽ വലപ്പാടിന്റെ വൈഫ് ഷാജിദയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഷാജിദയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

അജയ് കുശിൻ ഗുഡ് മോർണിംഗ് പറയുന്നു, സജിലിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി വളരെ മനോഹരമായിട്ട് ഇനിയുള്ള ആ ഒരു ഒരു കാലാവസ്ഥയൊക്കെ ആസ്വദിക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ചൂടിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് വളരെ സമാധാനമായി സന്തോഷമായിട്ട് ചിലവഴിക്കാൻ പോകുന്ന സമയങ്ങളിലേക്ക് എത്തുകയാണ്. എന്തായാലും നമ്മുടെ ഒരു കടുത്ത വേനൽക്കാലത്തിന് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പതുക്കെ തണുപ്പിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. വിന്റർ ക്യാമ്പിംഗ് സീസണിൻ്റെ രജിസ്ട്രേഷൻ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വേനലിൻ്റെ ചൂടൊക്കെ ഒഴിഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള സമയങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. 2026-27 വിന്റർ ക്യാമ്പിംഗ് സീസണിൻ്റെ രജിസ്ട്രേഷൻ നടപടികളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ആ ഒരു തണുപ്പിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും അധികം യാത്രകളൊക്കെ ചെയ്യുകയും നമുക്ക് വീക്കെൻഡുകളൊക്കെ ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നൊരു സമയമാണ് അല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളും കാര്യങ്ങൾക്കുമൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 25 October ആരംഭിക്കാനായിട്ട് പോവുകയാണ് നമ്മളുടെ ഒരു ക്യാമ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. എന്നിട്ട് 2027 April 20 വരെ നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സമയം പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും തണുപ്പ് കാലം വരുന്നതോടുകൂടി ഈ പറഞ്ഞപോലെ തന്നെ കുടുംബസമേതം ക്യാമ്പിങ്ങിനായിട്ടൊക്കെ പോകാനായിട്ടൊക്കെ മൈൻഡൊക്കെ പതുക്കെ ഒന്ന് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചോളൂ എന്നുള്ളതാണ് ഈ പറയാൻ ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. രജിസ്ട്രേഷൻ നടപടികളും കാര്യങ്ങളും ഒക്കെ 11 October മുതലായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് ത്രൂ ഒക്കെ നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ക്യാമ്പിംഗ് രജിസ്ട്രേഷന് 3 stages മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അതിന് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ഈ ഒരു സീസൺ ആസ്വദിക്കാനായിട്ട് ഇപ്പോഴേ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തോളൂ. ഖത്തറിലെ വിന്റർ ക്യാമ്പിംഗ് സീസൺ എന്ന് പറയുന്ന ആ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നു. 25 October മുതലായിരിക്കും ആ ഒരു സമയങ്ങളിലേക്ക് നമ്മൾ വരാനായിട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു കുഞ്ഞ് നല്ല ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് അതിന് പറ്റിയൊരു പാട്ടിലേക്ക്.

0: 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sino.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അബു സിദ്ര മോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
4: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
3: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
5: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop
4: just feel like you
5: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഒക്ടോബർ 4 ഞായറാഴ്ച ദിവസമാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായില്ലേ നമ്മുടെ പി ഒ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് പോയിട്ട് പി ഒ ബോക്സിലേക്ക് പോകാം. പക്ഷെ അതിന് മുൻപ് ഒരു വിഷസ് കൂടി എത്തിയിട്ടുണ്ട്. ജിനീഷ് ബാബുവാണ് മെസ്സേജ് ചെയ്യുന്നത്. ഒലിവ് സ്കൂളിൽ നിന്നാണ് മെസ്സേജ്. ശാന്തി മാമിന് ഒരു ബർത്ത്ഡേ വിഷസ് പറയാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഒരു ഒരു ഹാപ്പി ബർത്ത്ഡേ വളരെ സ്നേഹത്തോടുകൂടി ദാ വിഷ് ചെയ്യുന്നു കേട്ടോ.

രണ്ട് കൂട്ടുകാർ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്, ഏബിൾ ആൻഡ് അയനയാണ് മെസ്സേജ് ചെയ്യുന്നത്. ഹാവ് എ ഗുഡ് ഡേ നിസ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിച്ചിരിക്കുന്നൊരു നല്ല ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഏബിളിനും അയനയ്ക്കും രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് അയച്ചു തന്നിട്ടുള്ളത്. റൈസ് പി കെയുടെ ബർത്ത്ഡേ ആണെന്നല്ലേ. ഓക്കെ റൈസ്, വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ട് തകർപ്പനായിട്ട് ഇന്നത്തെ ബർത്ത്ഡേ ദിവസമൊക്കെ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിക്കായിരുന്നു കുറച്ച് ദിവസമായാലും നമ്മൾ സ്ഥലവിശേഷങ്ങളിലേക്ക് പോയിട്ട്. അപ്പോൾ നേരെ ഒരു സ്ഥലവിശേഷം അറിഞ്ഞാലോ. അപ്പോൾ ഇന്നത്തെ സ്ഥലം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ ചേർപ്പ് ബ്ലോക്കിൽ വരുന്ന ഒരു ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വല്ലച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വന്നത് എന്ന് നോക്കി പോകുന്ന സമയത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ചിറയിൽ നിന്നാണ് ഈ ഒരു പ്രദേശം വന്നിട്ടുള്ളത്, രൂപപ്പെട്ടത് എന്നാണ് ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വലിയ ചിറയുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ ആയിരിക്കാം കാലക്രമേണ ആ സ്ഥലത്തിന് വല്ലച്ചിറ എന്നുള്ള പേര് വന്നത് എന്നുള്ളതാണ് എനിക്ക് വായിച്ചു മനസ്സിലാക്കാൻ പറ്റിയത്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും സ്റ്റോറീസ് അറിയുന്ന ആളുകളുണ്ട്, ആ ഭാഗമൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ആ ഒരു ഏരിയയ്ക്ക് അടുത്ത് തന്നെ നല്ല മനോഹരമായിട്ടുള്ള പേരുകളുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നെന്മണിക്കര, നല്ല പേരല്ലേ, നെന്മണിക്കര എന്ന് പറയുന്ന സ്ഥലം ആ ഒരു ഭാഗത്തിലുണ്ട്. ഒപ്പം തന്നെ പിന്നെ ഞാനിങ്ങനെ വല്ലം അല്ലെങ്കിൽ വല്ലച്ചിറ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി പോകുന്ന സമയത്ത് പെരുമ്പാവൂരിലെ നമുക്കറിയാം വല്ലം എന്ന് പറയുന്ന സ്ഥലം, ഒക്കൽ ആ ഒരു ഗ്രാമപഞ്ചായത്തിലെ സ്ഥലമാണ് വല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ട്, വല്ലച്ചിറ, വല്ലം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്ക്. ഗുഡ് മോർണിംഗ്, രാമഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം തിരുവല്ല സൈഡിലുണ്ട് എന്നാണ് രാജേഷ് പറഞ്ഞിട്ടുള്ളത്. ഈ വല്ലച്ചിറ പോലെ, ഈ വല്ലം അല്ലെങ്കിൽ വല്ലം പോലെ വല്ല എന്ന് പറയുന്ന ആ ഒരു ഒരു വേർഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റേതെങ്കിലും സ്ഥലപ്പേര്, എനിക്ക് വല്ല അല്ലാതെ വേറൊന്നും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നിട്ടില്ല. വേറെ ഏതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടുള്ളൂ. 5000 9017 ഇതാ നിതിൻ മെസ്സേജ് അയക്കുന്നുണ്ട്. വേലൂർ, ഓക്കെ, വേലൂരിനെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ ചേർക്കാം. ഓക്കെ, ആ ശരിയാണ്, ടോഷി പറയുന്ന ഏറെക്കുറെ നമുക്ക് കൂടുതൽ ചേർക്കാൻ പറ്റും. വല്ലാർപാടം, ശരിയല്ലേ, വല്ലം വല്ലച്ചിറ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റിയ ഒരു പേരാണ് വല്ലാർപാടം എന്ന് പറയുന്നത്. അത് നമ്മുടെ ടോഷിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വേലൂരും തൃശ്ശൂർ തന്നെയാണ് അല്ലേ, നിതിനാണ് പറയുന്നത്. അത് തന്നെ എല്ലാവർക്കും അത് തന്നെ വല്ലാർപാടം തന്നെയാണ് മനസ്സിലേക്ക് വരുന്നത് കേട്ടോ. ഫിറോസ് ഖാനും അത് തന്നെയാണ് പറയുന്നത്. വല്ലത്തായിപ്പാറ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അതെവിടെയാണ്, വല്ലത്തായിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലം. ഹംസക്കുട്ടിയാണ് പറയുന്നത്. വല്ലക്കുന്ന് ജ്യോതിഷാണ് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. വേലംഷിറ, ഓക്കെ, സുദീപ ആ പേര് പറയുന്നു. വല്ലപ്പുഴ, ഇലിയാസ് ആണ് വല്ലപ്പുഴ പറഞ്ഞത്. അത് നമുക്ക് ഭയങ്കര കറക്റ്റായിട്ട് ചേർക്കാൻ പറ്റുന്നൊരു പേരാണ് വല്ലപ്പുഴ. അനസും അത് തന്നെ പറയുന്നു, ശരിയാണ്, വല്ലപ്പുഴ, അടിപൊളി. ശ്രീയുടെ മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ്. വാളകം, വല്ലകാണോ വാളകാണോ ഉദ്ദേശിച്ചത് ശ്രീ? എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയിട്ടില്ല കേട്ടോ. വല്ലകം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ അല്ലേ, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. വാളകം കേട്ടിട്ടുണ്ട്, വല്ലകം ആണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, മീനു എൽദോസിൻ്റെ മെസ്സേജ് ഉണ്ട്. വെള്ളിക്കുളങ്ങര, അത് ശരിയാണ്, വെള്ളിക്കുളങ്ങര ഇല്ല ഉള്ളയാണ് വരുന്നത് അല്ലേ. ഓക്കെ, തൃശ്ശൂർ ഭാഗത്ത് തന്നെ സ്ഥലമാണ് അത്, എൽദോ പറയുന്നുണ്ട്. വല്ലക്കുന്ന് അതെവിടെയാണ്, ഇരിഞ്ഞാലക്കുടിയുള്ള സ്ഥലമാണ് കേട്ടോ. വല്ലക്കുന്ന് കബീറാണ് ആ സ്ഥലത്തെ ഓർമ്മപ്പെടുത്തുന്നത്. പാലായിൽ വള്ളിച്ചിറയുണ്ട്. ഓക്കെ, നമ്മൾ വല്ലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അൻസൽ ഹബീബ് വെല്ലൂർ പറയുന്നുണ്ട്. ഓക്കെ, വില്യാപ്പള്ളി, ഓക്കെ, റൈസ് പീക്കയാണ് വില്യാപ്പള്ളി പറയുന്നത്. നമ്മൾ ഇല്ലയിലാണ് കേട്ടോ, ഇല്ലയിലല്ല, ഇല്ലയിലാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഓക്കെ, ബിജു തങ്കച്ചൻ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട്. ഓക്കെ, വള്ളത്തിപ്പാറ അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു കേട്ടോ. വി എം ചിറ, അത് കൊള്ളാലോ, വെറൈറ്റി പേരാണല്ലോ വി എം ചിറ. അതെവിടെയാണ് സ്ഥലം, ഹാപ്പി എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു പേര് വന്നത് കേട്ടോ. വി എം ചിറ എന്ന് പറയുന്നൊരു സ്ഥലം, ഒരു വെറൈറ്റി പേരാണ്. അത് ഏത് ഭാഗത്താണ് വി എം ചിറ ഉള്ളത് എന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. കോഴിക്കോട് ജില്ലയിലാണല്ലേ, ഓക്കെ ഓക്കെ, വി എം ചിറ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഓക്കെ, ശ്രീ പറഞ്ഞത് ഞാൻ മെൻഷൻ ചെയ്തു. ശ്രീ അടുത്തൊരു ശ്രീയുടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, വല്ലകം നിയർ വൈക്കം എന്ന് പറഞ്ഞിട്ട്. കോഴിക്കോട് ഭാഗത്താണ് അല്ലേ, ഓക്കെ, മനസ്സിലായി മനസ്സിലായി. നബീൽ പറയുന്ന വല്ലാത്തൊരു ചിറയായിരിക്കും
അതെ, വലിയ വല്ലാത്തൊരു ചിറയായിരിക്കും, അതുകൊണ്ടായിരിക്കാം നബീൽ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വല്ലച്ചിറ പോലെ, വല്ലം പോലെ മറ്റുള്ള ഇല്ല എന്ന് പറയുന്ന അക്ഷരമാണ് കേട്ടോ തിരുവല്ല. അതെ, തിരുവല്ലയും പറയാൻ പറ്റും, ഇല്ലയാണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് പറഞ്ഞോളൂ. 5000917 വല്ലങ്ങിയുണ്ട്, ശരിയാണല്ലോ, നെന്മാറ വല്ലങ്ങി, അതങ്ങനെ മറന്നുപോയി, പ്രഭുജിയാണ് അതൊന്ന് ഓർമ്മപ്പെടുത്തി. എന്തായാലും വല്ല കാര്യമുണ്ടോ, ശരിയാണ് അനസ്വരം, വല്ല കാര്യമുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ വല്ല പറഞ്ഞു വന്ന സ്ഥിതിക്ക് അതിന് പറ്റിയൊരു പാട്ടും ഞാൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി നിങ്ങൾക്ക് വേണ്ടി പ്ലേ ആണ്. പാട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കേട്ടോ. മനസ്സിലായില്ലേ? മിന്നാരം സിനിമയിലെ ഒരു വല്ലം.

roadside assistance, towing and recovery, tire change, fuel delivery, battery boost, lockout support. Premium 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa. You're listening to Morning Safari. Morning Safari. Morning Safari. Only on Radio Suno 91.7 FM. Tamil Fresh. Hot tempo do Tamil Paadal. Tamil Fresh Song of the Hour. Fresh.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 2026 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ബീച്ച് വോളിബോളിൽ ഖത്തറിന് സ്വർണം. ഇന്തോനേഷ്യയെ 2-1 പരാജയപ്പെടുത്തിയാണ് ഖത്തറിന്റെ ഷെരീഫ് യൂനിസ് അഹമ്മദ് തിജാൻ സഖ്യം സ്വർണം സ്വന്തമാക്കിയത്. ഇതോടെ ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായ 3rd തവണയാണ് ഇവർ സ്വർണം നേടുന്നത്. 2018-2022 ഏഷ്യൻ ഗെയിംസിലും ഇരുവരും സ്വർണ മെഡൽ നേട്ടം സ്വന്തമാക്കിയിരുന്നു. ഖത്തറിൽ ഗവൺമെന്റ് ജീവനക്കാരുടെ സിക്ക് ലീവ് നടപടികൾ ഇനി കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തീകരിക്കാം. ഖത്തറി ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പരിഷ്കരണത്തിന്റെയും സർക്കാർ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് സിവിൽ സർവീസ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയും പൊതുജനാരോഗ്യ മന്ത്രാലയവും കൈകോർത്ത് ഗവൺമെന്റ് ജീവനക്കാരുടെ സിക്ക് ലീവ് നടപടികൾ എളുപ്പമാക്കുന്ന നടപടികൾ പ്രഖ്യാപിച്ചത്. ഇതിലൂടെ അവധി അപേക്ഷ നടപടികൾ 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. കടുത്ത വേനൽക്കാലത്തിന് വിട പറഞ്ഞ് തണുപ്പ് കാലത്തേക്ക് കടക്കാനിരിക്കെ വിന്റർ ക്യാമ്പിംഗ് സീസണിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പ്രഖ്യാപിച്ച് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. 2026-27 വർഷത്തെ വിന്റർ ക്യാമ്പിംഗ് സീസണിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 25 ആരംഭിക്കുന്ന ക്യാമ്പിംഗ് സീസൺ 2027 ഏപ്രിൽ 20 വരെ നീണ്ടു നിൽക്കും. ക്യാമ്പിംഗിനായുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഒക്ടോബർ 11 മുതൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും ആപ്ലിക്കേഷൻ വഴിയും ആരംഭിക്കും. ക്യാമ്പിംഗ് രജിസ്ട്രേഷൻ 3 ഘട്ടങ്ങളായാണ് ക്രമീകരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. വർണ്ണാഭമായ ചടങ്ങുകളോടുകൂടിയാണ് ഇന്ന് കൊടിയിറങ്ങുന്നത്. ഇക്വസ്ട്രിയൻ മത്സരങ്ങൾ മാത്രമാണ് ഈ അവസാന ദിനത്തിൽ ഉള്ളത്.
1: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
2: Abu Sidra Mall il Drive the Dream. വെറും 100 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
3: കൂടാതെ 1 ലക്ഷം ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
2: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

0: ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വിലക്കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
1: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

പള്ളിച്ചട്ടം മീലെ ആവേശമുള്ള ഒരു ഗംഭീരമായ ജോബ് കൊറിയൻ സോങ് ആണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഒക്ടോബർ 4 തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. ഇതേ ഒരു ആവേശം കഴിഞ്ഞ ദിവസം നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കണ്ടു അല്ലെ. നമ്മൾ ആദ്യം വിചാരിച്ചു എങ്ങനെയായി തീരും മത്സരം, എന്താകും എന്നൊക്കെയുള്ളൊരു ഒരു ചിന്തയൊക്കെ നമ്മളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഗോൾ മഴയൊക്കെ സംഭവിക്കുകയോ എന്നൊക്കെയുള്ളൊരു ഒരു ചിന്ത നമ്മുടെ മൈൻഡിലൂടെ പോയി. എന്തായാലും ബ്രസീലാണല്ലോ, അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചേ പറ്റുള്ളൂ, അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നു. പക്ഷേ എന്താ പറയുക, ഗംഭീരമായിട്ട് നമ്മളുടെ ടീം പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ലോക റാങ്കിങ്ങിൽ 5 സ്ഥാനക്കാരും 5 ലോക ജേതാക്കളുമായിട്ടുള്ള ബ്രസീലിനെതിരെ 138 റാങ്കുകാരായ ഇന്ത്യയുടെ ഉജ്ജ്വലമായിട്ടുള്ള, ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് നമ്മൾ കണ്ടു. പരാജയപ്പെട്ടെങ്കിലും ആ പരാജയം നമ്മളൊരു എന്താ പറയുക, നമ്മളുടെ ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മളതിനെ കാണുന്നത് എന്നുള്ളത്. ബ്രസീലിനെതിരെയാണ് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയൊക്കെ നോക്കുവാണെങ്കിൽ ആ ദിവസങ്ങളിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പല പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പല പല പോസ്റ്റുകളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു ഫുട്ബോൾ വിശേഷം പറയുന്ന സമയത്ത് തന്നെ ഇനിയിപ്പോൾ ഏഷ്യൻ ഗെയിംസിന് കൊടിയിറങ്ങുന്ന ദിവസമാണ് കേട്ടോ. ഈ ഒരു ഞായറാഴ്ച ദിവസമാണ് ഏഷ്യൻ ഗെയിംസ് ഇന്ന് അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഗംഭീരമായ പോരാട്ടങ്ങൾ നമ്മൾ ഹോക്കിയിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും പല പല മത്സരങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രൗഢ ഗംഭീരമായിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് ഇന്ന് അവസാനിക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇക്വസ്ട്രിയൻ മത്സരങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഇന്നത്തെ ഈ ഒരു അവസാന ദിവസത്തിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾക്കും ഒരുപാട് മികച്ച താരങ്ങൾ ഏഷ്യൻ ഗെയിംസിലൂടെ, നമ്മുടെ കേരളത്തിലേക്ക് നോക്കുവാണെങ്കിലും പല പല താരങ്ങളും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദർശയാണെങ്കിലും ആൻസി കെ സൂചന ആണെങ്കിലും അങ്ങനെയുള്ള ഒരു ഗംഭീര താരനിരയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസ് നമ്മൾ മലയാളികളുടെ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ മലയാളി താരങ്ങളും അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നേടി. അതോടൊപ്പം ഇന്ത്യൻ താരങ്ങൾ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടിയിട്ട് 2 സ്വർണ്ണ മെഡൽ നേടിത്തന്ന നീരു ധണ്ടയായിരിക്കും ഇന്ത്യൻ പതാക എന്താനായിട്ട് പോകുന്നത് ഇന്നത്തെ ദിവസം ഈ ഒരു അവസാന ദിവസത്തിലെ ചടങ്ങിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു ഏഷ്യൻ ഗെയിംസിന് കൂടി കൊടിയിറങ്ങുന്ന സമയത്ത് നമ്മൾ ഖത്തറിനെ നോക്കുവാണെങ്കിൽ ഖത്തറിനും അതിഗംഭീരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ ഒരു ഏഷ്യൻ ഗെയിംസ് സമ്മാനിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. പക്ഷേ അതിന് മുൻപായിട്ട് അടുത്തൊരു പാട്ടുകൂടി നമ്മൾ കേൾക്കാനായിട്ട് പോകണം. എനിക്കൊന്ന് ഈ വീക്കെൻഡിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട സിനിമ ഏതാണെന്ന് കണ്ണുംപൂട്ടി നമുക്ക് പറയാൻ പറ്റും. ബെത്ലഹേം കുടുംബ യൂണിറ്റാണ്, BKU ആണ് ഈ ഒരു വീക്കെൻഡിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. എനിക്കൊന്നും അതുമാത്രമല്ല കേട്ടോ, സോഷ്യൽ മീഡിയ നോക്കുവാണെങ്കിൽ ഇൻസ്റ്റ തുറക്കുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കാണാത്ത പല പല എന്താ പറയുക ബ്രില്യൻസുകളും പല പല വേർഷൻസും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ട് തന്നെ ഇനി തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് മാറ്റിനി മാഷപ്പിലും സംസാരിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ കപിൽ കപിലൻ പാടിയ പാട്ടിലേക്ക് മോർണിംഗ് സവാരി. സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അബുസിദ്രമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds Morning Safari.
5: Brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
6: ഇൻ അസോസിയേഷൻ
5: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
7: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

അഴകിയ തമിഴ് മകൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഏഷ്യൻ ഗെയിംസ് ഇന്ന് കൊടിയിറങ്ങുന്നു, സമാപിക്കുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മുടെ ഖത്തറിന്റെ അഭിമാനകരമായിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളിലേക്ക് വരുന്ന സമയത്ത് 2026 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ബീച്ച് വോളിബോളിൽ ഖത്തറിന്റെ ആ ഒരു സുവർണ നേട്ടം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ. ഇന്തോനേഷ്യയെ 2-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഖത്തറിന്റെ താരങ്ങളായിട്ടുള്ള ഷെരീഫ് യൂനസും അഹമ്മദ് തിജാൻ ആ ഒരു സഖ്യം സ്വർണം നേടിയിട്ടുള്ളത്. ഈ ഒരു പേര് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായിട്ട് 3rd തവണയാണ് ഈ ഒരു കൂട്ടുകെട്ട് സുവർണ നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ സ്വർണത്തിലേക്ക് എത്തുന്നത്. 2018 2022 ഏഷ്യൻ ഗെയിംസിലും രണ്ടുപേരും സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ ഒരു ഹാട്രിക് നേട്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ സ്പെഷ്യലായൊരു നേട്ടത്തിലേക്കാണ് ഈ ഒരു രണ്ടുപേരും എത്തിയിട്ടുള്ളത്. ഖത്തറിന്റെ വലിയൊരു അഭിമാന താരങ്ങൾ തന്നെയാണ് ഷെരീഫ് യൂനസ് അഹമ്മദ് തിജാൻ സഖ്യമാണ് സ്വർണം നേടിത്തന്നത്. അതോടൊപ്പം റാഷിദ് മിഷാരി സഖ്യവും നമുക്ക് വേണ്ടിയിട്ട് സ്വർണം പെടൽ മത്സരത്തിൽ അവരുടെയും സ്വർണ്ണ നേട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതും സഹോദരങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു നേട്ടത്തിനും അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം എന്തായാലും അതിഗംഭീരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വലിയൊരു നേട്ടം തന്നെയാണ് ഖത്തർ ഇത്തവണ സ്വന്തമാക്കിയത്. വലിയൊരു മികച്ച നിരയുമായിട്ടായിരുന്നു നമ്മൾ ഖത്തർ ടീം ഏഷ്യൻ ഗെയിംസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു അഭിമാനകരമായ നേട്ടങ്ങൾ നേടിയ താരത്തിനും എല്ലാവർക്കുമുള്ള അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ചധികം സമയമായിട്ട് കുറച്ച് പേരിങ്ങനെ വിഷസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ജിൻഡോ ആന്റണിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ഇന്ന് മോന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് വളരെ സ്പെഷ്യലായിട്ട് മോൻ ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്, ഇപ്പോൾ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. മോൻ്റെ പേര് ജോൺ ആന്റണി ജിൻഡോ എന്നാണ്. ഒലിവ് സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്. അപ്പം മോൻ ആശംസകൾ കൊടുക്കുന്നത് അപ്പ, അമ്മ, ജിയന്ന, ജെയിംസ് ആൻഡ് ജെറോം എല്ലാവരും ചേർന്നിട്ടാണ് വളരെ സ്പെഷ്യലായിട്ട് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജോൺ ആന്റണി ജിൻഡോനുള്ള വിഷസ് പറയുന്നത്. മോന് നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ.

കൂടെ തന്നെ ഇന്ന് കോട്ടപ്പുറം വള്ളംകളി നടക്കാണ് കേട്ടോ. അപ്പൊ ആ മത്സരത്തിൽ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വള്ളംകളി മത്സരത്തിൽ മത്സരിക്കുന്ന മേൽപ്പാടം ചുണ്ടനും പള്ളത്തുരുത്തി ബോട്ട് ക്ലബിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ട് ബിജു മേൽപ്പാടം ബി പോസിറ്റീവ് ഗ്രൂപ്പ് ഖത്തർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ സന്തോഷവും ഒക്കെ തന്നെ ആളിങ്ങനെ മെസ്സേജിലൂടെ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും ആ ടീമിനെ നമ്മളുടെയും സ്നേഹം നിറഞ്ഞ സ്പെഷ്യലായൊരു വിജയാശംസ കൊടുത്തുകൊണ്ട് നമുക്ക് സോളോ മൂവിയിലെ പാട്ടുകൂടി കേൾക്കാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50-555 or visit bima.com.qa.
2: ഹായ്, ഞാൻ മാല പാർവതി.
3: ഓർമ്മപ്പൂവേ പോരു, ഓമൽപ്പൂവേ പോരു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: മോർണിംഗ് സവാരി
0: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop
4: just feel like you സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 3 ആണ്. October 4, ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണിത്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
5: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്.
4: അതെ, അങ്ങനെ ഈ ഒരു വീക്കെൻഡ് ഒരു അടിപൊളി വീക്കെൻഡ് കടന്നുപോയി എന്നുള്ളത് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും അല്ലേ?
5: ഓക്കെ, തീർച്ചയായിട്ടും. ആ ഒരു വീക്കെൻഡിന് ഏറ്റവും ധന്യമാക്കിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മെമ്മറി നമുക്ക് സമ്മാനിച്ചിട്ട് പോയത് മെന്റലിസ്റ്റ് ആദിയാണ്.
4: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
5: വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയ കാര്യം. 3-3.5 മണിക്കൂർ ഒരു സ്റ്റേജിൽ ഒരാൾ മാത്രം.
4: അതെ, ശരിക്കും അക്കാര്യത്തിൽ ആളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് അല്ലേ?
5: ഓക്കെ, ഒരു 3.5 മണിക്കൂർ ഒരാൾ തനിയെ നിന്നിട്ട് ഒരു പ്രോഗ്രാം 2,300 ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന, ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മഹാ അത്ഭുതമായിട്ട് തോന്നിപ്പോയി. എന്തായാലും മെന്റലിസ്റ്റ് ആദി അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ക്യൂൻ ഇവൻസിന് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാല്, അത്രയും മനോഹരമായിട്ടുള്ളൊരു ഇവന്റ് അവർക്ക്
4: എക്സിക്യൂട്ട്
5: ചെയ്തു. 3 ഷോസ് ഖത്തറില് 4 മാസത്തിന് ഹാട്രിക് അടിച്ചു എന്ന് പറയുന്നത് അവരുടെ ഒരു സക്സസ് തന്നെയാണ്. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അവരുടെ ആ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാണ്. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ സ്റ്റേജിൽ ഒരു ചെറിയ പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നല്ലോ അവരുടെ എല്ലാ മെമ്പേഴ്സും ഒക്കെ വരുന്ന സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ പ്രജീഷേട്ടൻ ആ ഇവന്റ് ടീമില് അദ്ദേഹം ലിറ്ററലി നിന്ന് കരയുവാണ്. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ കലങ്ങി ഇങ്ങനെ നിക്കും. അപ്പൊ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് കുറച്ച് സമയം നിന്നു. അപ്പൊ എനിക്ക് അത് ആ ഒരു എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണത് അവരതിനെ എടുക്കുന്നത്, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് റിസൾട്ടാണ് 2,300 ആളുകൾ ആ തിയേറ്ററിൽ അവിടെ നിറഞ്ഞതും. അതോടൊപ്പം തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഏറ്റവും മനോഹരമായ തിയേറ്ററാണ്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു തിയേറ്ററാണെന്നൊക്കെ പറഞ്ഞ് അവരും എന്താ പറയുന്ന അഭിനന്ദനങ്ങൾ അറിയിക്കും.
4: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. മനസ്സ് നിറഞ്ഞ അവർ അതിനുവേണ്ടി എഫേർട്ട് ഇട്ടു, അതിന്റെ റിസൾട്ട് അവിടെ കണ്ടു എന്നുള്ളതാണ്.
5: ഓക്കെ, ഒരുപക്ഷെ ഷോ കണ്ടോ ഒരുപാട് പേര് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. കുറെ പേരെ സ്റ്റേജിലേക്കൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വൈഗ എന്ന് പറയുന്ന ഒരു കുട്ടി സ്റ്റേജിൽ കയറി, അത് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ്.
4: ഞാൻ ശരിക്കും വിചാരിച്ചേ, ശരിക്കും അവിടെ വരെ സ്റ്റേജ് വരെ എത്തുമോ,
5: നടന്നെത്തു
4: പറയാൻ പോകുന്ന അവിടെ പോയിട്ട് എന്നൊക്കെ. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ വിനായകന്റെ മോളാണ്
5: വിനായകന്റെ മകളാണ് ഞങ്ങള് തന്നാ വിളിക്കുന്നത്.
4: അപ്പൊ
5: വൈഗ സ്റ്റേജിൽ വന്നപ്പോ ഞങ്ങൾക്ക് അത്ഭുതമായി പോയി.
4: അതെ,
5: കാരണം അവരാ ലൈറ്റിലൂടെ ആദ്യ സ്ക്രീനില് നന്ദുനെ കാണിക്കണ്ടപ്പോ ഞാൻ
4: ഇവിളി തവണ എത്തിപ്പോവോ എന്നൊക്കെ ഞങ്ങളും ഒന്ന് വിചാരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ടായ കുറെ മൊമെന്റ്സ് അവിടെ സംഭവിച്ചു. അപ്പൊ ഫുൾ ടീമിനും അല്ലെ, മെന്റലിസ്റ്റ് ആദ്യത്തെ ഫുൾ ടീമിനും നമ്മളുടെ സ്നേഹം അറിയിക്കുന്നു.
5: അതിൽ നിങ്ങൾ എല്ലാവരും അപവാദം പറഞ്ഞില്ല,
4: എന്താണ്
5: കള്ളിപ്പുങ്കയിലെ പാടിയപ്പേ?
4: അത് ഞങ്ങള് വിചാരിച്ച് ആള് കറക്റ്റായിട്ട് തേന്മാവിൻ കൊമ്പത്ത്. അപ്പൊ ഞാൻ അപ്പുണ്ണിയാണ് പാട്ട് എഴുതിയിട്ടത്, കാരണം അപ്പുണ്ണിയാണ് എഴുതിയ സാധ്യത നമ്മുടെ കൂട്ടത്തില്. അത് കഴിഞ്ഞ് പിന്നെ ഇല്ലുമിനാറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അപ്പുണ്ണിയുടെ മക്കളാവാനുള്ള സകല സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
5: അല്ല, ഞാൻ എഴുതിയിട്ടിരുന്നു, പാട്ട് എഴുതിയിട്ടിരുന്നു, അത് ദേവസംഗീതമായിരുന്നു.
4: ദേവസംഗീതമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും പാട്ടൊക്കെ എഴുതി. എനിക്ക് ആ പാട്ടിന്റെ സെഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പാട്ടുകൾ എഴുതിയിടുന്നു, ആ പാട്ടുകളിൽ നിന്നും ചൂസ് ചെയ്തിട്ട്
5: പാടുന്നു, അവരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. വളരെ മനോഹരമായിട്ട്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനും നമ്മുടെ MD അമീർ സാറും അടുത്തിരുന്നു. സാറ് ഫോൺ നോക്കാം,
4: ഫസ്റ്റ് ടൈം ഇൻ ദ
5: റേഡിയോ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. 3 മണിക്കൂറും 10 മിനിറ്റ് സാർ അവിടെ അനങ്ങാതെ.
4: ഞങ്ങൾ വിചാരിച്ചു ഇത് ഫുൾ ടൈം ഇരിക്കുവോ, അല്ല എന്തായിരിക്കും സംഭവിക്കാന്ന് ഞങ്ങളും വളരെ ക്യൂരിയസ് ആയിരുന്നു. പക്ഷെ എല്ലാരും ആ ഒരു ആളുടെ, അതാണ് ആദി എന്ന് പറഞ്ഞ മെന്റലിസ്റ്റിന്റെ ഒരു വലിയൊരു പവർ തന്നെയാണ് അദ്ദേഹത്തിന്. 3 മണിക്കൂർ സമയം നമ്മൾ ആ സ്റ്റേജിലേക്ക് തന്നെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സെക്കൻഡ് പോലെ നമ്മളുടെ മൈൻഡ് മാറുന്നില്ല,
5: ഫോൺ നോക്കാൻ തോന്നില്ല ഒരു കാര്യത്തിനും. ഈവൻ നമുക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് ആ പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത്.
4: തീർച്ചയായിട്ടും. അപ്പൊ ഫുൾ ടീമിന് വലിയൊരു അഭിനന്ദനങ്ങൾ.
5: ഓക്കെ, ഞങ്ങളിപ്പോ ഇത്രയും വളരെ കാര്യമായിട്ട് ഈ ഒരു വിശേഷം പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയാണ്, എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാം കാണണം. ആ ഒരു 3 മണിക്കൂർ ആ ഒരു പ്രോഗ്രാം, ആ ലാസ്റ്റ് വീഡിയോ വന്നപ്പോ എന്റെ കിളി ഏത്
4: എൻഡിങ്ങിനോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗംഭീരമായിട്ട് ഒരു ഷോ നമ്മൾ കണ്ടിട്ട് അതിനെ ഒന്ന് എൻഡ് ചെയ്യുന്നതിന് ഒരു ഭംഗി വേണമല്ലോ.
5: അതെ, തീർച്ചയായും. വേറൊരു കാര്യം കൂടി, നമുക്ക് കുറച്ചുപേരെ വളരെ കൃത്യമായിട്ട് അഭിനന്ദിക്കേണ്ട ആളുകളുണ്ട് കേട്ടോ. ഒന്ന് പ്രൊഡക്ഷൻ ടീം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിംഫണിയാണ്, കാരണം ദോഹയുടെ സ്വന്തം സിംഫണി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി അനീഷ് ഗ്രിഡ്, ഫോട്ടോഗ്രാഫി, അതൊക്കെ വളരെ ഭംഗി. ഇപ്പൊ നാട്ടിൽ നടക്കുമ്പോ നമുക്കറിയാം അവർക്കൊരു ഓൺ ടീം ഉണ്ട്,
4: അവരുടെ ടീം,
5: അവരുടെ ടീം ഉണ്ടാവും, അല്ലെങ്കിൽ സ്ഥിരം അവരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ ദോഹയിലേക്ക് വരുമ്പോ ഇവരെ ലീസ് ചെയ്യാണ്. ഇപ്പൊ സിംഫണി ആണെങ്കിലും അനീഷ് ഗ്രിഡിനെ ആണെങ്കിലും ലീസ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അവരും അത് ചെയ്തത്. മറ്റേ കൈ, അതാണ് നിസ പറഞ്ഞാൽ എന്നോട്ട് ഉണ്ടല്ല,
4: ഭയങ്കര
5: ഗംഭീരമായിരുന്നു. അതിന്റെ പ്രൊഡക്ഷൻ ലൈറ്റും പുള്ളി ഒരു രക്ഷയില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സിംഫണിയുടെ ചങ്കുകൾക്കും അനീഷ് ഗ്രിഡിന്റെ ചങ്കുകൾക്കും ഞങ്ങളുടെ പ്രത്യേക സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ.
4: അപ്പൊ ഏറ്റവും ഗംഭീരമായിട്ട് ആ ഒരു ഇവന്റിനെ നമ്മൾക്ക് അരികിലേക്ക് എത്തിച്ച എല്ലാവർക്കും, അല്ലെ, അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പേര് പറഞ്ഞതും പേര് പറയാത്തതുമായ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ പറയുന്നു. ഐ ലവ് മീ മൂവിയിലെ പാട്ടാണ് ഇനി മോർണിംഗ് സവാരിയിൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 18 ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ടൈമിൽ നമ്മൾ നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക്, ഓൾറെഡി മെസ്സേജ് വന്നു എവിടെ പോയി ഹൈഡ് ആൻഡ് സീക്ക് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നേരെ നമുക്ക് പോകട്ടോ. അപ്പോൾ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഈ സിനിമയിലെ പാട്ടുകൾ, വിനായക് ശശികുമാർ എഴുതിയ പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. ഇതൊരു സൂചനയാണ് കേട്ടോ. വിനായക് ശശികുമാർ എഴുതിയ പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ട്, ഇത് ഒരു സൂചന. ഓക്കെ, ഇത് പെട്ടെന്ന് കിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ എങ്ങനെ കടുപ്പം പിടിച്ച കടുപ്പം എന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമയെക്കുറിച്ച് എന്ത് സൂചന പറഞ്ഞാലും പെട്ടെന്ന് കിട്ടും. പക്ഷേ എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്നാലും വിനായക് ശശികുമാർ ഈ സിനിമയിലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഹരി ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഈ രണ്ട് സൂചനയൊന്നും ആർക്കെങ്കിലും സിനിമ പിടികിട്ടിയോ? ഹരി ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. വിനായക് ശശികുമാർ ഈ സിനിമയിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൂചനകൾ പറഞ്ഞു. രണ്ട് സൂചനയിലും ആർക്കും മൂവി ഏതാണെന്ന് പിടികിട്ടിയിട്ടില്ല. ഒരു സൂചന കൂടി പറയുകയാണെങ്കിൽ 4th highest ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിമാണിത്. ഈ വർഷത്തെ 4th highest ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിമാണ് ഈ വർഷത്തെ. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഷബീബ് പറയുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് അല്ല, ഓക്കെ, വേറൊരു സിനിമയാണ്. ഓക്കെ, ഞാനിതിൻ്റെ വേറെ എന്ത് സൂചന പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതാ ഇങ്ങനെ കുറച്ച് സൂചനകൾ കണ്ടുപിടിച്ച് വന്നത്. ഓക്കെ, സാഹസമല്ല റൈറ്റ് ആൻസർ. ഓക്കെ, അൻസൽ കറക്റ്റാണ്. അമീൻ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇത്രയും സൂചനകളിൽ നിന്നും സിനിമ കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക്. എല്ലാവർക്കും അറിയുന്ന മൂവിയാണ് കേട്ടോ, എല്ലാവർക്കും അറിയാം. അതുൽ കൃഷ്ണ കറക്റ്റാണ്. അതുൽ കൃഷ്ണയ്ക്കും പിടികിട്ടി ഏതാണ് സിനിമ എന്നുള്ളത്. ഓക്കെ, വിനായക് ശശികുമാർ ഈ സിനിമയ്ക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഹരി ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഈ വർഷം റിലീസായ സിനിമയാണിത്. ഓക്കെ, അപ്പം ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ലോക്കയല്ല. ഓക്കെ, വേറൊരു മൂവിയാണ്. ഇതാരാണ് ഇത്ര അയച്ചിരിക്കുന്ന പേരില്ലല്ലോ, പേര് കൂടി വെച്ചാൽ അടിപൊളിയായിരിക്കും. അസ്പെയർ എന്ന് പറഞ്ഞിട്ട് ആണ് ആ ഒരു അക്കൗണ്ട് കാണുന്നത് ഇവിടെ. അൻവർ അലിയുടെ ഉത്തരത്തിനകത്ത് ചെറിയൊരു സൂചനയുണ്ട്, പക്ഷേ അതല്ല ചിത്രം. ഓക്കെ ഓക്കെ, അൻവർ അലി പറഞ്ഞ വാക്ക്, ആ സിനിമയുടെ പേര് മലയാളത്തിലേക്കാക്കിയാൽ ഞാനിപ്പോൾ പറഞ്ഞ റൈറ്റ് ആൻസറായ സിനിമയുടെ പേര് കുറച്ചുണ്ട് അതിൽ. ഓക്കെ, അൻവർ അലി അപ്പം റൈറ്റ് ആൻസർ അല്ല, ആ മൂവി അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, വേറൊരു സിനിമയാണ്. ഓക്കെ, വിമൽ റൈറ്റ് ആൻസർ അബ്ദുൾ ലത്തീഫ് ആയിരുന്നു അയച്ചത് അല്ലേ. ഓക്കെ ഓക്കെ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. മാത്യൂസ് അല്ല, മലയാളം സിനിമ തന്നെയാണ്, മലയാളം മൂവി തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേറെ ഭാഷയല്ല, കുറച്ചുപേരെ മറ്റ് ഭാഷകളിലെ ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്, അല്ല മലയാളം മൂവി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് പിടികിട്ടിയവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോരട്ടെ ഉത്തരങ്ങൾ. 5000917 എന്ന നമ്പറിലേക്ക്. ഹണി ബീ മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ. സമയം 9 കഴിഞ്ഞ് 22 ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വിലക്കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു. You're listening to Morning Safari. Morning Safari. Morning Safari. Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop
4: just feel like you're അങ്ങനെ ഇത്രയും സിമ്പിൾ സൂചനകളിലൂടെ നമ്മളൊരു സിനിമ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ വിമലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിമലെ കറക്റ്റ് ആണല്ലോ അയക്കുന്നത്. കൂടെ തന്നെ ഷബീറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസർ ആണ് അയക്കുന്നത്. സുബൈർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, ഹായ് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ചേച്ചിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ സൂചനകളാണ് നമ്മൾ നൽകിയത്. ഈ വർഷം റിലീസായൊരു സിനിമയാണിത്. വിനായക് ശശികുമാർ ഈ സിനിമയ്ക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഹരി ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്, ഒരു രസമുള്ള കഥാപാത്രമാണ്. അപ്പം ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ചെറിയൊരു ചോദ്യം എന്ന് പറയുന്നത്. മാത്രമല്ല കേട്ടോ, ഈ വർഷത്തെ 4th highest ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിമാണിത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസർ അറിയിക്കാം. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ പോരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഖത്തർ നാഷണൽ ലൈബ്രറി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്രമാത്രം അറിവുകളുടെ ഒരു വലിയ ലോകം തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാ മാസവും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഒക്ടോബർ മാസം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഒക്ടോബർ മാസത്തിലും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ടൈം പോലുള്ള കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒക്ടോബർ 14-15 ഒരു സ്പെഷ്യൽ ഫോറവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ ഒക്ടോബർ മാസത്തിലും ഒരുപാട് നല്ല ഇവൻറ്റുകൾ ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ ഉണ്ടാകും എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി ഞാനൊന്ന് നൽകി പോവാണ് കേട്ടോ. വിശ്വൻ കൊട്ടാരം, നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. നസീമാണ് ദാ ഇപ്പം മെസ്സേജ് അയക്കുന്നത്. നസീം കറക്റ്റ് അല്ലേ? ആ കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, ഓൾറെഡി ഈ ഒരു വീക്കെൻഡിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു സിനിമയാണിത് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. ഞാൻ ഈ സിനിമ വേറെ ഏത് സൂചന പറഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൂചനകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. 2026 റിലീസായ സിനിമയാണിത്. ഈ വർഷത്തെ തന്നെ 4th highest ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിം. ക്ലൂ വേണ്ടെന്നല്ലേ, പക്ഷേ കുറച്ചുകൂടി ഉത്തരം വരണമല്ലോ. ഞാൻ ഇത്രയും കടുപ്പാക്കി പറയുമ്പോഴും എല്ലാവർക്കും അറിയുന്ന സിനിമയല്ലേ. അപ്പോൾ എല്ലാവരുടെയും ഉത്തരം പോരട്ടെ എന്ന് വിചാരിച്ചു നസീമെ. വിനായക് ശശികുമാറാണ് ഈ സിനിമയ്ക്ക്, വിനായക് ശശികുമാറും ഈ സിനിമയ്ക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഹരി ഈ സിനിമയിലെ ഒരു ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഏതാണ് ഈ ഒരു ചിത്രം എന്നുള്ളതാണ് ചോദിക്കുന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, ആർക്കും അറിയായിരിക്കില്ല, എല്ലാവർക്കും അറിയുന്നൊരു മൂവിയാണ്. അപ്പം ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും ഉത്തരങ്ങൾ പെട്ടെന്ന് അയക്കാം. 5000-00917 എന്ന നമ്പറിലേക്ക്. ഇത് മോർണിംഗ് സവാരിയാണ്, ജനിസ നിങ്ങൾക്കൊപ്പം.

സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഇനി ക്ലൂ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ദാ ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഹാപ്പി സൺഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എഫ്തിഹാറുദ്ദീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശേഷങ്ങളും സിനിമ സൂചനകളും ഒക്കെ നോക്കി പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ സൂചന പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മയിലേക്ക് വന്നു എന്നും വരില്ല. ജസ്റ്റിനെയും ആഷ്ലിയും ഒക്കെ ആയിരുന്നു ഈ ഒരു വീക്കെൻഡിൽ ഏറ്റവും അധികം എല്ലാവരും കണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം എനിക്ക് ഒന്ന് ഞാനൊരു റീല് കണ്ടാണ് കേട്ടോ. ആ റീല് രാവിലെ 8 മണി അപ്പോഴും ബി കെ യു കാണുന്നു, ഉച്ചയ്ക്ക് 3 മണി അപ്പോഴും ബി കെ യു കാണുന്നു, വൈകുന്നേരം 3 മണി അപ്പോഴും ബി കെ യു കാണുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ വീക്കെൻഡിൽ എല്ലാവരും ഏറ്റവും അധികം ആസ്വദിച്ച് വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ടാവുക ഉറപ്പായിട്ടും ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാറ്റിനി മാഷപ്പിൽ കുറച്ചുകൂടി സംസാരിക്കാം. സിനിമാ ലോകത്താണല്ലോ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത്. അപ്പോൾ സിനിമാ ലോകത്ത് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഒളിപ്പിച്ച് വെച്ച സിനിമ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആയിരുന്നു കേട്ടോ. ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ഹരീനെ ഓർമ്മയില്ലേ, ആ കഥാപാത്രത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം വിനായക് ശശികുമാർ ആ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ 2026 ഫോർത്ത് ഹൈയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിം കൂടിയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ ബി കെ യു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വിശേഷങ്ങളിൽ നിന്നും റൈറ്റ് ആൻസർ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. പക്ഷേ ഞാൻ പോകുന്നില്ല, ഹോം ഡെലിവറിയിലും നമുക്ക് കുറച്ചധികം വിശേഷങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഹോം ഡെലിവറി വിശേഷങ്ങളിലെ കുറച്ചധികം ഫുഡ് റിലേറ്റഡ് വിശേഷങ്ങളും ഫുഡ് സ്റ്റോറീസും ഒക്കെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹോം ഡെലിവറിയിൽ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ വീണ്ടും കേൾക്കുന്നതായിരിക്കും കേട്ടോ.

സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 2026 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ബീച്ച് വോളിബോളിൽ ഖത്തറിന് സ്വർണം. ഇന്തോനേഷ്യയെ 2-1 പരാജയപ്പെടുത്തിയാണ് ഖത്തറിന്റെ ഷെരീഫ് യൂനിസ് അഹമ്മദ് തിജാൻ സഖ്യം സ്വർണം സ്വന്തമാക്കിയത്. ഇതോടെ ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായ 3rd തവണയാണ് ഇവർ സ്വർണം നേടുന്നത്. 2018-2022 ഏഷ്യൻ ഗെയിംസിലും ഇരുവരും സ്വർണ്ണ മെഡൽ നേട്ടം സ്വന്തമാക്കിയിരുന്നു. ഖത്തറിൽ ഗവൺമെന്റ് ജീവനക്കാരുടെ സിക്ക് ലീവ് നടപടികൾ ഇനി കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തീകരിക്കാം. ഖത്തറി ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പരിഷ്കരണത്തിന്റെയും സർക്കാർ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് സിവിൽ സർവീസ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയും പൊതുജനാരോഗ്യ മന്ത്രാലയവും കൈകോർത്ത് ഗവൺമെന്റ് ജീവനക്കാരുടെ സിക്ക് ലീവ് നടപടികൾ എളുപ്പമാക്കുന്ന നടപടികൾ പ്രഖ്യാപിച്ചത്. ഇതിലൂടെ അവധി അപേക്ഷ നടപടികൾ 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. കടുത്ത വേനൽക്കാലത്തിന് വിട പറഞ്ഞ് തണുപ്പ് കാലത്തേക്ക് കടക്കാനിരിക്കെ വിന്റർ ക്യാമ്പിംഗ് സീസണിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പ്രഖ്യാപിച്ച് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. 2026-27 വർഷത്തെ വിന്റർ ക്യാമ്പിംഗ് സീസണിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 25 ആരംഭിക്കുന്ന ക്യാമ്പിംഗ് സീസൺ 2027 April 20 വരെ നീണ്ടു നിൽക്കും. ക്യാമ്പിംഗിനായുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഒക്ടോബർ 11 മുതൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും ആപ്ലിക്കേഷൻ വഴിയും ആരംഭിക്കും. ക്യാമ്പിംഗ് രജിസ്ട്രേഷൻ 3 ഘട്ടങ്ങളായാണ് ക്രമീകരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഇന്ന് സമാപിക്കും. വർണ്ണാഭമായ ചടങ്ങുകളോടുകൂടിയാണ് ഇന്ന് കൊടിയിറങ്ങുന്നത്. ഇക്വസ്ട്രിയൻ മത്സരങ്ങൾ മാത്രമാണ് ഈ അവസാന ദിനത്തിൽ ഉള്ളത്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 10 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഹോം ഡെലിവറി വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കേൾക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഹോം ഡെലിവറി വിശേഷങ്ങളാണ്. ഒക്ടോബർ 4 ഞായറാഴ്ച ദിവസമാണ്. അപ്പം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും, മീറ്റിങ്ങുകൾ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് നല്ല നല്ല പാട്ടുകളും ചില ചിന്ന ചിന്ന വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടായിരിക്കും നമ്മളുടെ ഇന്നത്തെ ഹോം ഡെലിവറി ഇങ്ങനെ മുന്നോട്ട് പോകുക കേട്ടോ. ഒപ്പം തന്നെ നല്ല നല്ല പാട്ടുകൾ എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഏതെങ്കിലും പാട്ട് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഏതെങ്കിലും പാട്ട് സജഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് നല്ല സമാധാനമായിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്തിങ്ങനെ പോകാം എന്നുള്ളതാണ് ഹോം ഡെലിവറിയുടെ ഇന്നത്തെ സ്പെഷ്യൽ വിശേഷമായിട്ട് പറയാനായിട്ടുള്ളത്. കൂടെ നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും സ്പെഷ്യൽ വിഷസൊക്കെ ആർക്കെങ്കിലും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ വിഷസൊക്കെ കൊടുക്കാവുന്നതാണ്. ഫൈസൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് സവേരിലും, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, ഷാജിദ എന്നാണ് പേര്. ഒരിക്കൽ കൂടി ആൾക്ക് ആശംസകൾ കൊടുക്കണം സ്നേഹത്തോടെ. ഫൈസൽ വലപ്പാട്, ഷഹനാസ് മോൾ, മുഹമ്മദ് ഷാദിൽ മോൻ എല്ലാവരും കൂടിയിട്ടാണ് ആശംസകൾ അറിയിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പറയുന്നു കേട്ടോ.

ഈ ഒരു ബർത്ത്ഡേ വിഷസ് ഒരാൾക്ക് വേണ്ടി കൂടിയുണ്ട്. ഞങ്ങളുടെ ജി എം സോയി ഫിലിപ്പ്, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിനും ഒരു വിഷസ് പ്രത്യേകം പറയണം. പെർഫെക്റ്റിലെ എല്ലാ സ്റ്റാഫിന്റെയും 1000 ജന്മദിനാശംസകൾ സോയി ഫിലിപ്പ് അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് മട്ടക്കിൽ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് നമ്മളുടെ സ്നേഹം നിറഞ്ഞ നല്ലൊരു ആശംസ വളരെ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പൊ ഇങ്ങനെ വായിച്ചു പോയ സമയത്ത് ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പൊ എനിക്ക് എന്നെ തന്നെയൊക്കെ പലപ്പോഴും ഓർമ്മ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങളുടെ അടുത്തൂടെ ആ വിശേഷം ഒന്ന് ചോദിക്കാമെന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ എപ്പോഴെങ്കിലും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ വിഭവം തന്നെ ചിലപ്പോൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ മെനുവൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഫുൾ പഠിച്ചൊക്കെ നോക്കും, പക്ഷേ എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സെയിം ഐറ്റം തന്നെയായിരിക്കും. മെനു മാറ്റി പിടിക്കേ ചെയ്യത്തില്ല. എപ്പോൾ പോയി കഴിഞ്ഞാലും നമ്മൾ സെയിം എന്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ട് പോകും, ഇപ്രാവശ്യം എന്തായാലും ഒന്ന് മാറ്റി പിടിച്ച് വേറെ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്യണം എന്നൊക്കെ. ചിലപ്പോൾ വീക്കെൻഡൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വിചാരിക്കും, ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ച് നോക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ കഴിക്കാനായിട്ട് പോകും. പക്ഷേ വീണ്ടും പഴയ ഐറ്റം തന്നെ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ മെനു മാറ്റി പിടിക്കാത്ത ഒരാളാണോ നിങ്ങൾ? അതല്ലാന്നുണ്ടെങ്കിൽ മെനു മാറ്റി പിടിക്കാതെ നിങ്ങൾ സ്ഥിരം ഓർഡർ ചെയ്യുന്നൊരു ഒരു വിഭവം എന്താണ് ഒന്ന് മെസ്സേജിൽ പറയാമോ? 5000917 നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ കഴിക്കുന്നത് ഒരേ വിഭവം തന്നെയാണോ? മെനു മാറ്റി പിടിക്കാത്ത ഒരാളാണോ നിങ്ങൾ? അതല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം എന്താണ് ഒന്ന് മെസ്സേജിൽ അയച്ചിടണേ. 5000917 എന്ന നമ്പറിലേക്ക്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും ഈ ഒരു വിഭവത്തിൻ്റെ പേര്, നിങ്ങൾ സ്ഥിരം റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരം പറയുന്നൊരു ഐറ്റം എന്താണ്? മെനു മാറ്റി പിടിക്കാതെ സ്ഥിരം ഇത് മാത്രമായിരിക്കും ഓർഡർ ചെയ്യുക എപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ്സാം എന്ന് പറഞ്ഞിട്ട് പ്രഭുജിയുടെ മെസ്സേജ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് വീണ്ടും വീണ്ടും പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ മെനു മാറ്റി പിടിക്കാതെ നിങ്ങൾ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ആ ഒരു വിഭവം എന്താണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യത്തിലാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. കൂടെ തന്നെ വിഷസും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെസ്സേജിൽ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ജയചന്ദ്രനും പി ജയചന്ദ്രൻ സാറും ചിത്രചേച്ചിയും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവാണ്. സിംഫണി എന്ന മൂവിയിലൊരു നല്ല പാട്ടുണ്ട്, പലരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു പാട്ടായിരിക്കും, കേൾക്കാൻ നല്ല സുഖമുള്ളൊരു പാട്ടാണ് കേട്ടോ. ചിത്രമണിക്കാട്ടിൽ കേൾക്കാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
2: അഞ്ഞൂറ്റിയിലെ മൈക്കുകളുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട്

ഷോട്ട് മുംബൈ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹോം ഡെലിവറിയിൽ സമയം 10 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം വരുന്ന മെസ്സേജുകൾ എനിക്കിങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു വന്നത്, നമ്മൾ എന്തുകൊണ്ടായിരിക്കും സെയിം ഫുഡ് തന്നെ ചിലപ്പോൾ എല്ലാ ദിവസവും അത് തന്നെ ഫോളോ ചെയ്യുന്നത്? നമുക്കൊരു ഒരു മടുപ്പൊന്നും ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുക. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പ് കുറച്ച് പേരുടെ മെസ്സേജ് ഉണ്ട്. ബിബിൻ കോട്ടയമാണ് ആദ്യം മെസ്സേജ് അയച്ചത്. ആ കോട്ടയത്തിൻ്റെ ഒരു വിശേഷം പറയാനുണ്ടെന്ന് ഞാൻ വഴിയെ പറയാം. ബിബിൻ്റെ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തായി, ഞാൻ മിസ് പറഞ്ഞില്ലല്ലോ എന്ന് മോർണിംഗിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ വിട്ടുപോയി. ബിബിൻ്റെ മെസ്സേജ് കണ്ടപ്പോഴാണ് ഓർത്തത്. ഓക്കെ, ബിബിൻ പറയുന്നത് സത്യം, തട്ട് ദോശ ഒരു മുട്ട ഇതാണ് എന്നും, ഇന്നും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്, ഇന്നും അത് തന്നെ എന്ന് പറഞ്ഞിട്ട് ബിബിൻ്റെ മെസ്സേജ് ഉണ്ട്. കൂടെ തന്നെ അല്ലമീൻ്റെ മെസ്സേജ് ഉണ്ട്. ഇഫ്തിഹാഴുദ്ദീൻ്റെ മെസ്സേജ് ഉണ്ട്. കാർത്തിക്ക് കറക്റ്റ് ആ ഓർഡർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കാർത്തിക്ക് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കൽ വട അത് തന്നെയായിരിക്കും. ലഞ്ച് മിക്കവാറും കർഡ് റൈസ്, പൊട്ടറ്റോ, ബ്രിഞ്ചൽ പൊരിയൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഡിന്നർ ഇഡ്ലി അല്ലെങ്കിൽ ദോശ, ഇതിൽ ദോശ ഇതായിരിക്കും ഒരു സിമ്പിൾ ഡിഷ് എന്ന് പറഞ്ഞിട്ട് കാർത്തികേയനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കാർത്തികിൻ്റെ സ്ഥിരം ഒരു ഒരു റൂട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആൾ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പ്രഭുജി പറയുന്നത് ഞാനും അങ്ങനെയാണ്, പൊറോട്ടയും നാടൻ ചില്ലി ചിക്കനും, സ്ഥിരം അത് തന്നെ ഓർഡർ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും പൊറോട്ടയും നാടൻ ചില്ലി ചിക്കനൊക്കെ കേട്ടപ്പോൾ കഴിക്കാൻ ഒരു ആഗ്രഹം അല്ലേ. ഓക്കെ, ഇപ്പം കഴിക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പറഞ്ഞു വന്ന റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ ഒരേ വിഭവം തന്നെ ഓർഡർ ചെയ്യും. അതിൻ്റെ പിന്നിലൊരു കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തുകൊണ്ടായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് ആ ഒരേ കാര്യം തന്നെ ചിലപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ സ്റ്റഡിയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച ചെറിയ സ്റ്റഡി ആയിരിക്കും, ചെറിയ സ്റ്റഡിയൊന്നുമല്ല, അത്യാവശ്യം വലിയൊരു സ്റ്റഡിയാണ് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ജേണലിൽ വന്നൊരു സ്റ്റഡിയാണ്. അപ്പോൾ അതിൽ പറയുന്നത് മനുഷ്യർ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തു പോകുന്ന സമയത്ത് 3 കാര്യങ്ങളായിരിക്കും കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ആസ്വാദ്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണോ, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, പിന്നെ നമുക്ക് അറിയുന്ന ഒരു ഐറ്റമാണോ, ഈ 3 കാര്യങ്ങളാണ് മനുഷ്യർ പ്രധാനമായിട്ടും തിരയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു വിഭവത്തിനായിട്ട് പണം ചെലവഴിച്ച് റിസ്ക് എടുക്കാൻ കൂടുതൽ ആൾക്കാരും മുതിരാറില്ല എന്നുള്ളതാണ് ബേസിക് തോട്ട് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് തീരുമാനങ്ങൾ ചിലപ്പോൾ ലൈഫിൽ എടുക്കേണ്ട ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തെടുത്ത് പിന്നെ ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ വീണ്ടും തീരുമാനിക്കണ്ടേ? അപ്പോൾ അതും കൂടെ വീണ്ടും തീരുമാനിക്കാനുള്ള ഒരു നീണ്ട സമയത്തിനൊക്കെ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിപ്പോൾ എന്ത് കഴിക്കും എന്ന് ആലോചിച്ച് വീണ്ടും തലപൊക്കേണ്ടേ? അപ്പോൾ അങ്ങനെ തലപൊക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് മുൻപ് കഴിച്ച് ശീലിച്ച ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യാന്ത്രികമായിട്ട് ഓർഡർ ചെയ്ത് നമ്മളങ്ങ് കഴിക്കും എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് എന്താ പറയുക, ചിന്തിക്കാനായിട്ടുള്ള നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് വീണ്ടും കൊണ്ടുവരണ്ടല്ലോ, നമ്മൾ വീണ്ടും ഒരു തീരുമാനം എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടാവില്ലല്ലോ എന്നുള്ള ആ ഒരു രീതിക്കായിരിക്കും ആളുകൾ കൂടുതലും സെയിം ഐറ്റം തന്നെ ഓർഡർ ചെയ്യുന്നത്. നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനം എടുത്ത് ശരിയാവോ ശരിയാവില്ലേ എന്നുള്ള ഒരു ചിന്തയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മളിങ്ങനെ ആ സെയിം ഐറ്റം തന്നെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് എല്ലാ ദിവസവും ഒരേ തരം കാപ്പിയോ ദോശയോ ഒക്കെ തിരഞ്ഞെടുക്കാൻ മടി കാണിക്കാത്തവരാണ് കൂടുതൽ പേരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പം വ്യത്യസ്തമായൊരു ടേസ്റ്റൊക്കെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. അതപ്പോൾ നമ്മളുടെ ഒരു മൈൻഡിനെ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്, അപ്പോൾ ആ മാനസികാവസ്ഥ അനുസരിച്ച് തന്നെയാണ് പലപ്പോഴും ഫുഡും വരുന്നത്. ഇപ്പം നമ്മളെപ്പോഴും ഒരേ ഭക്ഷണം തന്നെ ആവർത്തിച്ച് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ലളിതമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെയും നമ്മളുടെ പ്രായോഗിക ചിന്തയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് സന്തോഷം നൽകുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് അതിൻ്റെ സിമ്പിൾ സംഭവം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ അല്ലെങ്കിൽ ട്രെൻഡുകൾക്കോ ഒന്നും വഴങ്ങാതെ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം അപരിചിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോകുമ്പോൾ പോലും നമുക്ക് പരിചിതമായിട്ടുള്ളൊരു ഭക്ഷണം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആത്മവിശ്വാസവും സമാധാനമൊക്കെ നമുക്ക് തരുമല്ലോ. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധേനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്ഥിരമായിട്ടൊരു ഐറ്റം നമ്മൾ അതേ ഐറ്റം തന്നെ ഓർഡർ ചെയ്യാനായിട്ടുള്ള കാര്യം എന്നുള്ള ഒരു വലിയ സ്റ്റഡിയാണ് ഞാൻ വായിച്ചത്. ഇതിൻ്റെ പിന്നിൽ ഇത്രമാത്രം കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കൂടി പോകേണ്ട സമയമാണ്. കൂടെ പാബ്ലോയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ക്യാൻ യു പ്ലീസ് സേ ഹാപ്പി ബർത്ത്ഡേ
വിഷ് ഫോർ എലീസർ. എലീസറിനൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്നാണ് പാബ്ലോ പറയുന്നത്. അപ്പം നമ്മളുടെ വളരെ സ്പെഷ്യലായ ഒരു വിഷസ് കൂടി പറയുന്നു കേട്ടോ. അങ്ങനെ വിഷസും വിശേഷങ്ങളും ഒക്കെ കറക്റ്റാണെന്ന് പ്രഭുജി പറയുന്നുണ്ട്. പിന്നെ തീരുമാനം എടുക്കാൻ വേണ്ടി പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഓ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. അപ്പം എന്നാലും ഈ വിശേഷങ്ങളൊക്കെ ഇത്രയും സ്റ്റഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന സ്ഥിതിക്ക് നമ്മളുടെ ഇന്ത്യയിൽ നാരങ്ങകളുടെ ഒരു നാടുണ്ട്. ലാൻഡ് ഓഫ് ലെമൺ എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ലെമൺസ് അങ്ങനൊരു സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അതേത് സ്ഥലമാണ്, എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ ഒരു സ്ഥലം ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വായിച്ചു പോയോ കേട്ടറിഞ്ഞോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. ലാൻഡ് ഓഫ് ലെമൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട്. ഏതാണ് ആ സ്ഥലം എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് മുൻപായിട്ട് ഒരു ബ്യൂട്ടിഫുൾ തമിഴ് സോങ്ങിലേക്ക്. ഇത് മെഹന്തി സർക്കസ് എന്ന മൂവിയിലെ പ്രദീപ് കുമാറും നിത്യശ്രീയും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് കേട്ടോ. കേൾക്കാം ഹോം ഡെലിവറിയിലൂടെ. സമയം 10 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഞാനിസ നിങ്ങൾക്കൊപ്പം നല്ല നല്ല പാട്ടുകളുമായി.

0: അപ്പൊ ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ?
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7. റേഡിയോ സുനോ.

തേജ ഭായ് ആൻഡ് ഫാമിലി മൂവിയിലെ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ഗ്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ഒരു ചെറിയ ചോദ്യം ഇങ്ങനെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നമ്മളുടെ ഇന്ത്യയിലെ നാരങ്ങകളുടെ നാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അതായത് ലാൻഡ് ഓഫ് ലെമൺസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതെവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും വായിച്ചറിഞ്ഞ് പോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഞാനിങ്ങനെ ചോദിച്ചു വരുന്ന സമയമാണ്. നല്ല കട്ടൻ ചായയിൽ നാരങ്ങ നീരൊഴിച്ചാൽ സുലൈമാനി കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നാരങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാന, നാരങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എന്തിൻ്റെ കൂടെ നാരങ്ങ അച്ചാർ കൂട്ടി കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ നാരങ്ങയ്ക്ക് ഒരു നാടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഇന്ത്യയിലൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കർണാടകയിലെ ഒരു കൊച്ചു പട്ടണമാണ് കേട്ടോ. നമ്മളുടെ ഒരു നാരങ്ങകളുടെ നാടെന്നോ അല്ലെങ്കിൽ നാരങ്ങകളുടെ തലസ്ഥാനം എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആ സ്ഥലത്തെ വിളിക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരു നാരങ്ങ എന്ന് പറയുന്നത് കേവലം ഒരു അടുക്കള വിഭവം എന്നതിലുപരി ഒരു നാടിൻ്റെ സംസ്കാരവും ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു വലിയ പാർട്ടും ഈ ഒരു നാരങ്ങയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. കർണാടകയിലെ വിജയപുര എന്ന് പറയുന്നൊരു ജില്ലയുണ്ട്. അവിടുത്തെ ഇൻഡി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇൻഡി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശമാണ് ഇന്ത്യയിലെ നാരങ്ങകളുടെ തലസ്ഥാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ നാരങ്ങകൾക്ക് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. കക്സി എന്ന് പറയുന്നൊരു നാരങ്ങയുണ്ട്. അതിൻ്റെ ഒരു സ്കിന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നാരങ്ങ വെറൈറ്റിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഭയങ്കര പ്രത്യേകതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്കിന്ന് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കക്സി എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം അതിന് നേർത്ത തൊലിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് വളരെ സ്പെഷ്യലായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊരു സ്ഥലം നമ്മളുടെ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്ന ആ ഒരു ചിഹ്ന വിശേഷം കൂടി പറഞ്ഞുകൊണ്ട് വേറൊരു വിശേഷം ഞാനിങ്ങനെ വായിച്ചു പോകാറുണ്ട് കേട്ടോ. വായിച്ചപ്പം ശരിയാണല്ലോ എന്ന് ആലോചിച്ചു കേട്ടോ. വീട്ടുജോലികളുടെ കാര്യം നോക്കുന്ന സമയത്ത് വീട്ടുജോലികളിൽ റോബോട്ടുകളുടെ ഉപയോഗത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനത്തായിരിക്കും. അതിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3rd സ്ഥാനത്താണ്. നമുക്കറിയാം വീട്ടുജോലികളൊക്കെ എളുപ്പമാക്കാനായിട്ട് AI റോബോട്ടിക്സും ഒക്കെ ഉപയോഗിക്കുന്നതിൽ ലോകതലത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ 3rd എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗളൂരു, പൂനെ, ഡൽഹി അങ്ങനെയുള്ള നഗരങ്ങളിൽ റോബോട്ടിക് ക്ലീനറുകളും അടുക്കള ഉപകരണങ്ങളും വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇങ്ങനെ വായിച്ച സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, പഴയ അടുക്കള ഐറ്റംസൊക്കെ ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടോ. ഇപ്പം എന്താ പറയുക, ഉരൽ എന്നൊക്കെ പറയുന്നത് ഇപ്പം പറഞ്ഞു കൊടുക്കേണ്ട വരുമല്ലേ. ഇതാണ് ഉരൽ, പണ്ട് കാലത്ത് ഇതിങ്ങനെ ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു നൊസ്റ്റാൾജിക് ഐറ്റമായിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയ അടുക്കള ഐറ്റംസ് ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലുള്ളത് എന്തൊക്കെയാണ്? നാട്ടിലാണെങ്കിൽ, ഇപ്പോൾ അരകല്ലാണെങ്കിൽ പോലും ഇപ്പോൾ അരകല്ലധികം യൂസ് ചെയ്യുന്നൊരു കുറവാണെന്ന് തോന്നുന്നില്ല. ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അരകല്ലിൽ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കാൻ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും ചിലർക്ക് ഫേവറേറ്റ് അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിൽ അരകല്ല്, ഉരല്, അപ്പോൾ ഇതുപോലെ തന്നെ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമൊക്കെ ആയിട്ട് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഴയ അടുക്കള ഐറ്റംസ് ഇപ്പോഴും നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ വീടുകളിലുണ്ട് എന്നുള്ള ഒരു രസമുള്ളൊരു ചോദ്യം കൂടെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു കേട്ടോ. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പറയാവുന്നതാണ്. പഴയ അടുക്കള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും തീർച്ചയായിട്ടും എന്തായാലും വീട്ടിലുകളിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് നിങ്ങളുടെ നാട്ടിൽ വീട്ടിലുണ്ട്, ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിക് ഐറ്റംസ് ആയിട്ട് മാറിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വളരെ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ, ആ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. അല്ല, രസകരമായിട്ടുള്ള സ്റ്റോറീസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ഇപ്പം നാട്ടിൽ അവധിക്കൊക്കെ പോകുന്ന സമയത്ത് മക്കൾക്ക് ഇതുപോലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് പണ്ട് കാലത്ത് ഇതിന് യൂസ് ചെയ്യുമായിരുന്നു, പണ്ട് ഇതുപോലൊക്കെ ഇത് ഇതിൻ്റെ ഉപയോഗം ഇതായിരുന്നു എന്നൊക്കെ മക്കൾക്കൊക്കെ എപ്പോഴേലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാം. 444-917 വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് മറുപടികൾ നൽകാവുന്നതാണ്. 5000-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് തരുവാണ്. രമ്യ നമ്പീശൻ പാടിയ ഒരു പാട്ട്, തമിഴ് സോങ്ങിൻ്റെ, നമുക്കറിയുന്നൊരു തമിഴ് സോങ്ങിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ കവ് വേർഷനാണ് രമ്യ നമ്പീശൻ പാടിയ ഒരു വേർഷൻ നമ്മൾ കേൾക്കുന്നു.

0: ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ് ഒറ്റ ദിവസം. ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
1: Home delivery.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at all pass

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 11 കഴിഞ്ഞ് 7 ആയിരിക്കുന്നു.
2: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, or visit
5: bima.com.qa. Hi, this is Shah Trajan.
6: Ramone, ranga chadan kaanikum nu parna kaanikum. Amban, Tarsi,
7: Odi Maga.
8: You are listening to Radio Suno.
5: Radio Suno 91.7.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആണ്. അങ്ങനെ ഹോം ഡെലിവറി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടുജോലികൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ട് വീട്ടുജോലികളിൽ റോബോട്ടുകളുടെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 3rd സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം കണ്ട സമയത്താണ് പഴയ ചില വീട്ടുപകരണങ്ങൾ ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. ചിലപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഐറ്റമൊക്കെ ആയിട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണ് വീട്ടിലുള്ളത്, അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഏതൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു വന്ന സമയത്ത് നമ്മളുടെ കൂടെ ഇപ്പൊ ഇതാ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്.
1: ഹലോ
0: ഹലോ, ആരാ സംസാരിക്കുന്നേ?
1: പൃഥ്വിരാജ്.
0: പൃഥ്വിരാജ്, എന്താണ് പൃഥ്വിരാജ് വിശേഷങ്ങൾ? ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനൊന്നും ചോദിക്കില്ല അല്ലേ. ഓക്കെ, വീട്ടിൽ ചോദിച്ചിട്ടുണ്ട് എന്താ ഈ പേരിട്ടേന്ന്?
1: അല്ല, ആ സമയത്തൊക്കെ പൃഥ്വിരാജ് ഫേമസ് അല്ലായിരുന്നു. നമ്മള് ഹോസ്റ്റലിലൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണായിരുന്നു ഇന്നതാണ് പേരെന്ന് വന്നു. ഓ, ആ നന്ദനം മൂവി ഫേമസ് ആയതോടെ പിന്നെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല,
0: പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. എല്ലാരും ഇങ്ങോട്ട് ചോദിക്കും എന്താണ് ഈ പേര് ഇങ്ങനെ ഇടാൻ കാരണം എന്നല്ലേ. അപ്പം നാട്ടില് വീട്ടിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഈ ഉരകല്ല് അരകല്ല് എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഐറ്റംസ്?
1: ഈ ഉരലിന്റെ ചെറുതല്ലേ, അരകല്ലുണ്ട്, അതുമുണ്ട്, മിക്സി ഉണ്ട്, രണ്ടുമുണ്ട്. രണ്ടും തമ്മിൽ ടേസ്റ്റില് വ്യത്യാസമുണ്ട്. മിക്സിയിൽ അരക്കുന്നത് എന്താ കുറച്ചുകൂടി പൊടിയായിട്ട് വരും. ഈ അരകല്ല് അരക്കുന്ന സമയത്ത് നമ്മള് കുറച്ചുകൂടി ജ്യൂസി ആയിട്ട് കിട്ടും.
0: നാട്ടിലെവിടെയാണ് പൃഥ്വിരാജ്?
1: കോഴിക്കോട്, വടകര.
0: വടകര, അടിപൊളി. അപ്പൊ പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. എവിടേക്കാണ്, ജോലിയിലേക്കാണോ, സെയിൽസിലാണോ, എന്തിലാണ്?
1: ഞാൻ ഒരു റെസ്റ്റോറന്റിലെ ട്രാവൽ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം.
0: അപ്പൊ എന്തായാലും ജോലിക്ക് നന്നായി പോട്ടെ കേട്ടോ.
1: ഞങ്ങൾ ഇവിടെ ഒരു പുത്രൻ്റെ പഞ്ചാബി റെസ്റ്റോറന്റ് ആണ്.
0: ഒരു ദിവസം പേര് എനിക്ക് ഓർമ്മയുണ്ട്, അഥവാ ഞാൻ വരുവാണെങ്കിൽ ഞാൻ പറയാം. പൃഥ്വിരാജ് എന്നുള്ള പേര് മറക്കില്ലല്ലോ, നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പേരല്ലേ. ഓക്കെ, പൃഥ്വിരാജിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. അങ്ങനെ പൃഥ്വിരാജും നമ്മളെ വിളിച്ചു, സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പം ഇതുപോലെ ആ വിശേഷങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നൊസ്റ്റാൾജി ആകാൻ പോകുന്ന പല വീട്ടുപകരണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും, നാട്ടിലുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രസകരമായിട്ട് മക്കൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. 444-9417 എന്ന നമ്പറിലേക്ക്. അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് അഭിനയിച്ചൊരു തമിഴ് മൂവിയിലെ പാട്ട് നമുക്ക് കേട്ടല്ലോ. ഞാൻ എപ്പോഴും ഈ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ഈ പാട്ടിൻ്റെ വരി ശ്രദ്ധിക്കണം, നല്ല മനോഹരമായിട്ടുള്ള വരികളുള്ള പാട്ടാണ്. വരികൾ ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മൾ വരികൾ കൂടി ശ്രദ്ധിച്ച് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടി കൂടും എന്നുള്ളതാണ്. അങ്ങനെ ഭംഗി കൂടുന്ന പാട്ടുകളിലൊന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. വിദ്യാസാഗർ സാറാണ് ഈ പാട്ടിനെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ബൽറാം പാടിയൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മളുടെ ഹോം ഡെലിവറി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station. Qatar-le ettum valiya shopping mamangam. Ida Marza Monday Shopping Festival. Ella departmentilum ambarippikkunna kidilan offer. Garments inum footwear-ukalkkum flat 30% vilakuravu. Otta divasam October 5 Qatar iduvare kaanatha shopping vismayam. October 5 nu nere pogu ningalude aduthulla Marza ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: Home delivery.

0: പുണ്യവചനങ്ങളിലൂടെ ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: സമയം കൃത്യം 11 മണി കഴിഞ്ഞ് 32 മിനിറ്റാണ്. ഹോം ഡെലിവറി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ചില റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും, ഭയങ്കര കൗതുകം തോന്നും, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ ചിലപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റോറി എപ്പോഴെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ ശ്രദ്ധിച്ച് കാണാനുള്ളൊരു വഴിയുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഒരു എന്താ പറയുക, തലവര തന്നെ മാറിയ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഒരു ചെറിയ ചോലെ ഭട്ടൂരെ കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് കുറച്ച് നഷ്ടത്തിലേക്കൊക്കെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർ വിചാരിച്ചു വാടകയും സാധനങ്ങളുടെ പണമൊക്കെ നൽകിയിട്ട് സ്ഥാപനം പതുക്കെ അങ്ങ് ക്ലോസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഈ ഒരു കടയുടെ ചോലെ ഭട്ടൂരെ ഷോപ്പിൻ്റെ ഉടമസ്ഥർ അങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനെ വിചാരിച്ചു നിർത്താം എന്നുള്ളൊരു പ്ലാനിലേക്കൊക്കെ അവർ എത്തുകയാണ്. അതായത് ഒരു 3 മേശയും 9 ഇരിപ്പിടങ്ങളും മാത്രമുള്ള ഒരു ചെറിയ കടയായിരുന്നു കേട്ടോ അത്. അതായത് ഡൽഹിയുടെ യഥാർത്ഥ രുചി മുംബൈയിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഡൽഹിയിൽ ഡൽഹിയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ചോലെ ഭട്ടൂരെ ടേസ്റ്റ് മുംബൈയിലുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇവർ ചെറിയൊരു കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 2022 ആ ഒരു സമയത്ത് സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ച് കടബാധ്യതയും കാര്യങ്ങളും ലക്ഷങ്ങളുടെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇവർ ബിസിനസ് തീരുമാനിക്കാനൊക്കെ അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു ഭക്ഷണം കഴിച്ചു. പക്ഷേ അദ്ദേഹം ഭക്ഷണം കഴിച്ച ശേഷം ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ചോലെ ഭട്ടൂരെ കഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ആ കടയിലേക്ക് ഒഴുകി എത്താനായിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ ആളുകളൊക്കെ ഒരുപാട് പേര് വരുന്നു. അപ്പോൾ ഇവർക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇദ്ദേഹം ഫേമസ് ആയൊരു വ്യക്തിയാണെന്നൊന്നും ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്നു. ഈ ഒരു പോസ്റ്റ് അനുഷ്ക ശർമ്മ കാണുന്നു. അപ്പോൾ അനുഷ്ക ശർമ്മ പോസ്റ്റ് കണ്ട സമയത്ത്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ആ ഒരു പോസ്റ്റ് കണ്ട സമയത്ത്, അനുഷ്ക വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്യാനൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവരിങ്ങനെ ഈ പോസ്റ്റ് കാണുന്നത്. അങ്ങനെ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ട് ആൾ അവിടേക്ക് ഓർഡർ ചെയ്യുകയാണ്. ഡൽഹി സെയ്ന്നാണ് ആ ഷോപ്പ്, ആ ഒരു ചെറിയ കടയുടെ പേര് കേട്ടോ. അപ്പോൾ 2 പ്ലേറ്റ് ചോലെ ഭട്ടൂരെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹി സെയിലേക്ക് ഫോൺ കോൾ എത്തുന്നത്. അപ്പോൾ വന്നിട്ട് പറയുന്നു അത് കുറച്ച് ദൂരമാണ്, ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് ദൂരമാണ്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് അധികം ദൂരമാണ് അവിടേക്ക് എത്തിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് മറുപടി വന്നു കുഴപ്പമില്ല, അധിക ചാർജ് തരാം, അധിക ചാർജ് തന്നു കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റുമോ, അപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു സംശയം, ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുടെ അടുത്ത് പറയും എന്തായാലും അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ലല്ലോ, അപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവാണ്, അപ്പോൾ അതിൽ കാശൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്നുള്ള രീതിക്ക് അവർ മറുപടിയും കൊടുത്തു. അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇത് വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം എത്താനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അനുഷ്കയാണ് കോൺടാക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഇവർക്കിത് മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം അനുഷ്കയുടെ പോസ്റ്റ് വരുന്നു, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇഷ്ടം പോലെ ആളുകളാകുന്നു, അവർക്ക് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവിടെയുള്ള എന്താ പറയുക പോലീസിന് പോലും അവിടെ ഇടപെടേണ്ടി വരുന്നു, കാരണം അത്രമാത്രം തിരക്ക് വരുന്നതുകൊണ്ട് തിരക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. അങ്ങനെ ആളുകൾ ഒരുമിച്ച് 6-ഉം 10-ഉം പ്ലേറ്റുകളൊക്കെ ഓർഡർ ചെയ്തോടുകൂടി കടയിലെ സ്റ്റോക്ക് തീരുന്നു, ആളുകൾ ക്യൂ നിൽക്കുന്നു, സ്റ്റോക്ക് ഒട്ടുമില്ല. പിന്നെ ഇവർ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് കുറച്ച് കടല കുതിർക്കാനൊക്കെ വെക്കാമോ, ഞങ്ങൾ ഇന്ന് എടുത്തോളാം എന്നൊക്കെ ചോദിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. 2 പ്ലേറ്റ് ചോലെ ഭട്ടൂരയ്ക്ക് ആയിട്ട് ആളുകൾ 2 മണിക്കൂറിലധികം കാത്തു നിന്ന ഒരു സ്റ്റോറിയാണ്. അതായത് വെറും 3 ദിവസത്തിനുള്ളിൽ പ്രതിദിനം പാചകം ചെയ്യുന്ന ചോലയുടെ അളവ് 8 കിലോയിൽ നിന്ന് അവർ 100 കിലോ ആയിട്ട് അവരുടെ ഷോപ്പിൽ ഉയർന്നു എന്നുള്ളതാണ്. ഞാനിതാണ് പറഞ്ഞ ചില സ്റ്റോറീസൊക്കെ, റിയൽ ലൈഫ് സ്റ്റോറീസൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് അത്ഭുതവും കൗതുകവും എല്ലാം കൂടെ തോന്നിപ്പോവല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ ഒരു സ്റ്റോറി വായിച്ച സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യായിരുന്നു. അപ്പം ചില നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം കൂടി ഞാനൊന്ന് ചോദിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് മെസ്സേജിൽ അത് പറയാം കേട്ടോ. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ ആ ഒരു വിശേഷം ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ട നോർത്തി വിഭവം ഏതാണ്, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നോർത്തി വിഭവം ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. കൂടെ നമുക്കൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട് പ്രിൻസ് ജോർജിൻ്റെ അക്കൗണ്ടിൽ നിന്നും. ഐ എം ഫ്രം പൊതാർ പേൾ സ്കൂൾ. ദഫ്ന, ഐ ആം ഏബിൾ പ്രിൻസ്. ഏബിൾ പ്രിൻസ് എനിക്ക് രാവിലെ ഒരു സെൽഫി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ സമയത്ത്, മോർണിംഗ് സവാരിയുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ സമയത്ത് ആളുടെ മെസ്സേജ്, ഏബിളിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സ്കൂളിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആളുടെ മെസ്സേജ്, ഏബിളിൻ്റെ മെസ്സേജ് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏബിളിനും ഫാമിലിക്കും എസ്പെഷ്യലി ഒരു നല്ല ഡേ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പാട്ട് എന്തായാലും വിരാട് കോഹ്ലി, അനുഷ്ക എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അനുഷ്ക അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം. സമയം 11 കഴിഞ്ഞ് 37 മിനിറ്റാണ്. അർജിത് സിംഗിൻ്റെ മനോഹരമായ ശബ്ദത്തിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ദാ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ഹോം ഡെലിവറിയിലൂടെ. ഞാനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.

0: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ്. ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: Hi, this is Nevin Poli.
2: You're listening to Radio Suno.
1: You're listening to Radio Suno.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoo 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Nesto, all that you need.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുന്ന സമയമാണ്. ഹോം ഡെലിവറി വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമി,
5: എന്തോ
4: എന്തിന്റെ വിശേഷം? സുഖാണോ?
5: സുഖമായിട്ടിരിക്കുന്നു.
4: എന്തിന്റെ വിശേഷം? ഓ, നല്ല സുഖം.
5: രാവിലെ വന്നതല്ലേ?
4: രാവിലെ വന്നതാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ട, കേൾക്കണം.
5: ഇനി എല്ലാരും റേഡിയോ വയ്ക്കുമ്പോ തന്നെ ഒന്നുകിൽ അഷ്ടമി ഉണ്ടാവും, അല്ലെ നീസുണ്ടോ?
4: അതാണ് ഞങ്ങളിങ്ങനെ ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ
5: അതെ
4: പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. കുറെ പറയുന്നത്, നമ്മുടെ ഹാരിസ് ജി പറയുന്നത് ആലു പൊറാത്തയും ബട്ടർ ചിക്കനും.
5: ആ, നല്ലൊരു ബട്ടർ ചിക്കൻ എനിക്ക് തോന്നുന്നു കൊറേ മലയാളികൾക്ക് ഇഷ്ടമുള്ള
4: സംഭവമാണ്.
5: ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, ഇതൊക്കെ ചില്ലി ചിക്കൻ അവിടെ
4: അല്ല,
5: ചില്ലി ചിക്കൻ ചൈനീസ് അല്ലേ. പക്ഷെ ബട്ടർ ചിക്കൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര
4: ഇഷ്ടമാണ്.
5: എനിക്ക് അതേപോലെ ഈ കടായി സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ കടായി ചിക്കൻ, കടായി പനീർ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എത്രയൊക്കെയാണെങ്കിലും മക്കളെ പാനിപ്പൂരിയും പാവാജിയും
4: അത് ഇഷ്ടമുള്ള ആളുകൾ എന്തായാലും തേടി പിടിച്ച് നല്ലത് കിട്ടുന്നിടത്ത് പോയി കഴിക്കുകയും ചെയ്യാറുണ്ട്.
5: ഞാൻ പൊതുവേ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡ് തപ്പി പിടിച്ച് പോയി കഴിക്കുന്ന ഒരു ആളും കൂടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ആ സൂക്ക് വക്രയുടെ ആ ഭാഗത്ത്, അയ്യോ എനിക്കറിയില്ല, ബോംബെ കട്ടിംഗ് ചായയോ എന്തോ അവിടെ പോയിട്ട് അത് മേടിച്ചിട്ട് ഞാൻ ആ ചായ, ആ കട്ടിംഗ് ചായ എന്ന് പറയുന്നത് ഒരു മസാല ടീ ആണ്, പകുതി ഉണ്ടാവുള്ളു ഗ്ലാസിന്റെ, കുഞ്ഞു ഗ്ലാസ് ആയിരിക്കും. ഇതിങ്ങനെ കുടിച്ചോണ്ടിരിക്കും, എത്രണ്ണം കുടിക്കുന്നേന്ന് ഓർക്കൂല നമ്മള്.
4: അത്രമാത്രം ഇഷ്ടത്തോടെ
5: കുടിക്കാൻ പറ്റും. അതിന്റെ കൂടെ സൈഡിൽ ഒരു പാവ്ഭാജി
4: സെറ്റാണ്.
5: അതല്ല, ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ വേറെ എവിടെയെങ്കിലും ഇപ്പൊ ബിക്കിനവാല പോലെ അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സംഭവങ്ങൾ കഴിക്കുന്നിടത്ത് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തായിരുന്നു, അയ്യോ എന്തായിരുന്നു, വേറൊരു ചാട്ടുണ്ടല്ലോ, മറന്നു എടോ.
4: ഏത് ചാട്ടാണ്
5: ഇത് മാത്രം ഉള്ളത്? അയ്യോ,
4: ദഹിയുള്ളതാണോ? അല്ല,
5: ആ ദഹി ഒഴിച്ചിട്ടുള്ള. എനിക്ക് ദഹി പൂരിയും ഭയങ്കര ഇഷ്ടമാണ്.
4: ഓക്കെ, അപ്പം നോർത്ത് ഇന്ത്യൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തേക്ക് വരുവാണല്ലോ, 12 മണി കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ നോർത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമ്മളിങ്ങനെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മെസ്സേജിൽ പറയാം കേട്ടോ, 500-00917 എന്ന നമ്പറിലേക്ക്.
5: പാപ്പടി ചാട്ട്.
4: ആ, പാപ്പടി ചാട്ട്,
5: അതാണ് ഞാൻ ആലോചിച്ചത്.
4: ഓക്കെ,
5: ആൻഡ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടുത്തെ ഖത്തറിലെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസ് നിങ്ങൾ ഞങ്ങൾക്ക്
4: പറഞ്ഞു തരൂ. തീർച്ചയായിട്ടും. കുറച്ച് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു, പൃഥ്വിരാജ് വിളിച്ചിട്ടുണ്ടായിരുന്നു.
5: പൃഥ്വിരാജ് സ്ഥിരം ലിസണറാണ്.
4: അപ്പൊ പൃഥ്വിരാജ് വിളിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ
5: പറഞ്ഞു
4: വന്നു. അവിടേക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ഒരു ദിവസം വരാം.
5: ആരും
4: ഒരു ദിവസം
5: വലിയ കാര്യത്തില് പഞ്ചാബി സമോസ വാങ്ങിക്കും ഗൈസ്, നിങ്ങളിത് കേൾക്കാം.

0: പഞ്ചാബി സമൂസ എന്ന്
1: പറയുന്നത്
0: ഏറ്റവും വലിയൊരു സംഭവമാണ്. പഞ്ചാബി സമൂസ വാങ്ങിച്ചിട്ട് അകത്തെ ഫില്ലിംഗ് എല്ലാം കളഞ്ഞിട്ട് ആ പുറത്ത്
1: കഴിക്കും. എനിക്ക് മറ്റേ ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്, ഏതാ നമ്മുടെ ഡൽഹി
0: ബേക്കറി.
1: ഡൽഹി ബേക്കറിയിലെ ഭയങ്കര
0: അത് ചൂടോടെ
1: കഴിക്കണ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്.
0: വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ
1: സൂപ്പറാണ്, സൂപ്പർ സൂപ്പർ ആണ്. അപ്പൊ എന്നാൽ ഈ ഒരു വിശേഷം പറയുന്ന സമയത്ത് ഒരു സൂപ്പർ ആയൊരു പാട്ടോട് വരുന്നുണ്ട്. നമ്മുടെ ജോബിന്റെയും മൃദുലയുടെയും ഒക്കെ കണ്ണോട് കണ്ണായിരം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
2: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: This is
0: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
1: Now available on
2: Uridu TV channel number 911.
3: അബു സിദ്രാമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
0: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്രാമോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
3: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്രാമോൾ.
2: Home delivery.
0: In association with Nesto Hypermarket. Now open at Old Passport.

0: താളവിട്ട മൂവിയിലെ പാട്ടായിരുന്നു. ചില പാട്ടുകൾ ഇങ്ങനെ നമ്മൾ കൂടെ പാടി, നമ്മൾ കൂടെ ആസ്വദിച്ച് അങ്ങനെ പോകുന്ന പാട്ടുകളായിരിക്കും ഉണ്ടാവുക അല്ലെ?
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് നേരെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങും കാര്യങ്ങളൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് കേട്ടോ, ഞാനേ മാറ്റിനെ ആണോ എന്ന് പെട്ടെന്ന്
0: മിസ്റ്റേക്ക്
1: പറ്റിയല്ലേ, ഞാനേ മാറ്റിനെയാണോ, നമ്മളിപ്പോ ഫുഡിനെ കുറിച്ചല്ലേ സംസാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ എന്റെ റിലേ ചെറുതായിട്ട് കട്ടായി പോയി.
0: അല്ലല്ല, ഞാൻ ഇവിടെ ഹോം ഡെലിവറിക്ക് ബെഡിന് പകരം മോർണിംഗിന്റെ ബെഡാണ് ഇത്ര. ഞാനും വിചാരിച്ചു എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ,
1: ശ്രദ്ധിക്കണം മിസ്റ്റർ പരിരായി, ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ആവരുത്.
0: അതെ അതെ, അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. വീണ്ടും വീണ്ടും മനസ്സിനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോകുന്ന ഒരു ഒരു ഒരു ഒരു ഒരു ടൈമാണ്. ഓക്കെ, നമ്മളിങ്ങനെ പറഞ്ഞത് ചില വിഭവങ്ങളെ കുറിച്ചും വിശേഷങ്ങളെ കുറിച്ചൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ട് ജോലികളിൽ റോബോട്ടുകളുടെ ഉപയോഗം അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം പലരും ഉപയോഗിക്കുന്നുണ്ടല്ലോ.
1: ഉറപ്പായിട്ടും
0: വീഡിയോസ് കണ്ടിട്ടില്ലേ, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ ഇടയിൽ കൂടെ ചൂലം കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യുന്ന റീലൊക്കെ.
1: ഈ പറഞ്ഞ നമ്മുടെ റോബോട്ടിക് ആയിട്ടുള്ള വാക്യൂം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്തെ ആൾക്കാർ മറ്റേ എല്ലാ സാധനം എടുത്ത് പൊക്കി വെക്കണം, അതായത് മറ്റേ ചെയർ എടുത്ത് ടേബിളിന്റെ മണ്ടയിൽ വെക്കണം, ഇതിപ്പോ ഇരട്ടിപ്പണിയായല്ലോ, മറ്റത് ഇങ്ങനെ തൂത്ത് തൂത്ത് പോയാൽ എല്ലായിടത്ത് പൊക്കി വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റീലുകൾ കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റും.
0: അത് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറെ ഉപകരണങ്ങൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി.
1: അതെ,
0: മറ്റേ ഈ എഗ്ഗ് മുട്ട പുഴുങ്ങുന്ന സംഭവം,
1: ഓ
0: അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഞാൻ കുറെ കാലം ഇതിനു വേണ്ടി കുറെ സമയം പോവായിരുന്നു. ഇതിപ്പോ എനിക്ക് എന്റെ ലൈഫിൽ 2026 എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല ഒരു ഒരു സംഭവമാണ്.
1: കാരണം എന്താ വെച്ചാൽ നിസ, ഞാൻ പറയാം, രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ നേരെ പോയിട്ട് ഈ മുട്ട അതിലേക്ക് വെച്ചിട്ട് എത്രയാണോ നമുക്ക് വേണ്ടത്, ഹാഫ് ബോയിൽ വേണോ ഫുൾ ബോയിൽ വേണോ, നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇതിന്റെ ഒരു ടിങ് ശബ്ദം കേൾക്കും, ആ സമയം കൊണ്ട് നമുക്ക് പോയി കുളിക്കാം, നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഫുൾ ഡ്രസ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ആ മുട്ട അങ്ങനെ എടുത്ത് നമുക്ക് തുറന്ന് നമുക്ക് കഴിച്ചിട്ട്
0: പോരാൻ പറ്റും,
1: സുഖമായിട്ട് ഇറങ്ങാം. മറ്റത് അതിന്റെ മുൻപിൽ നിൽക്കണം, ഇതായോ
0: വന്നോ,
1: നിസ നോക്കുന്ന പോലെ മുട്ടയുടെ ഷെല്ല് പൊട്ടിയോ
0: എന്നൊക്കെ നോക്കേണ്ടി വരും.
1: അതെ, കാരണം ഭയങ്കര പാടാണ്, നമ്മൾ അതിൽ ഉപ്പിട്ട് നമ്മൾ എത്ര മിനിറ്റ് സെറ്റ് ചെയ്ത് അതിനെക്കാട്ടിയൊക്കെ എത്രയോ സിമ്പിളാണ്
0: കാര്യം, പെട്ടെന്ന് നടക്കും. അപ്പൊ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയട്ടോ. അടുക്കള റിലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള
1: പുതിയ സംഭവങ്ങള്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു.
0: മറ്റേ വൺ പോട്ട് ആണോ?
1: അല്ല, ഫിംഗർ നെയിൽസ്.
0: ഓക്കെ,
1: ഈ ഫിംഗർ നെയിൽസ്
0: അതായത് വെളുത്തുള്ളിയുടെ ഇതൊക്കെ കളയാനായിട്ട്,
1: കയ്യില് ഈ നമ്മൾ പണ്ട് കയ്യൊറാന്ന് പറയും, ഒരു കയ്യില് മാത്രം ഇട്ടിട്ട് ഈ അമ്മമാര് ഉള്ളിയൊക്കെ ഇങ്ങനെ അരിയാൻ
0: വേണ്ടി ഉപയോഗിക്കുന്നത്.
1: ഇപ്പൊ അത് തന്നെ കയ്യിൽ അഞ്ച് കയ്യിൽ ഇട്ടിട്ട് നമുക്ക് വെക്കാം, പക്ഷെ അതിലൊരു നെയില് പോലെ ഉണ്ടാവും, അത് വെച്ചിട്ട് ആൾക്കാർ മീനിന്റെ
0: സ്കിന്നൊക്കെ കളയാനായിട്ടും
1: വെളുത്തുള്ളിയുടെ ഇത്
0: കളയും,
1: ഈവൻ ഇത് ജിഞ്ചർ അങ്ങനെ കൈകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം.
0: ഓക്കെ, ഇങ്ങനെ കുറെ ഈ അടുക്കള റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ഇന്നോവേഷൻസ് ലോകത്ത് സംഭവിച്ചോണ്ടിരിക്കുന്നു.
1: ഭയങ്കരം, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗേൾസ് ആർ ഗെറ്റിംഗ് സോ എന്താ പറയാ ഫാസിനേറ്റഡ്.
0: അത് കണ്ടിട്ടില്ലേ അതുപോലെ വേറൊരു റീലുണ്ട്, അതായത് ഗൾഫ് ജീവിതം ആരംഭിച്ചതോടുകൂടി എന്റെ മടി എറിഞ്ഞ, കാരണം എല്ലാം നമുക്ക് പാക്കറ്റിൽ കിട്ടുമല്ലോ.
1: ഒന്ന് ആലോചിച്ച് നോക്ക്, പണ്ട് മേക്കപ്പിനെ കുറിച്ചിട്ടും സ്കിൻ കെയറിനെ കുറിച്ചിട്ടും സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ ആൺകുട്ടികളെ ബുള്ളറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രവാസ ലോകത്ത് വന്ന് കുക്കിംഗ് തുടങ്ങിയ ശേഷം എടാ ഇതിനിപ്പോ എന്താ ചെയ്യാ, ഒരെളുപ്പഴി പറഞ്ഞത്
0: പെട്ടെന്ന് എങ്ങനെ ചിക്കൻ കറി ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കുറെ കുറെ ഐറ്റംസ് നമുക്ക് അടുക്കള റിലേറ്റഡ് ആയിട്ട് അല്ലാതെ തന്നെ വെബ്സൈറ്റ്സിൽ പലതിലും നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് ഉണ്ടോ എന്ന് വിചാരിക്കുന്ന കുറെ കുറെ ഐറ്റംസ് ഉണ്ട്.
1: ഈ കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.
0: ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ വരാം. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് അടുക്കള ഐറ്റംസ് ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ, 444-9917 അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം 5000-00917. മുട്ട പുഴുങ്ങുന്ന ചെറിയ മെഷീൻ ഞങ്ങൾ എന്നും യൂസ് ചെയ്യാറുണ്ട്, ആവി പിടിക്കുന്ന മെഷീൻ പോലത്തെയാണ് എന്ന് പറഞ്ഞിട്ട് അമീൻ മെസ്സേജ് ചെയ്തു.
1: ചെറിയ സംഭവമാണ്, വളരെ
0: പക്ഷെ ഉപകാരം
1: ഭയങ്കരവും. അതിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് സാധനം ചെയ്യാം, മുട്ട പുഴുങ്ങൽ മാത്രമല്ല, മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ തന്നെ ഒരു കുഞ്ഞു സാധനം ഉണ്ട്, അതിലൊഴിച്ചിട്ട് നമുക്ക് ഇതാക്കിയിട്ട് അതിനെ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം,
0: പനിയാരൊക്കെ പോലെ.
1: അതേപോലെ അതുപോലെ ആൾക്കാര് അതേ സാധനത്തിൽ തന്നെ ഈ മുട്ടയ്ക്ക് പകരം
0: ഉണ്ണിയപ്പാണോ,
1: അല്ല
0: പുട്ട് ചെയ്യും അല്ലേ,
1: പുട്ട് ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ കുഞ്ഞു പുട്ട് ഇതായി വരും അത്. പക്ഷെ അതിനകത്ത് വലിയൊരു പാത്രം വെച്ചു കൊടുത്താൽ അതിലാവും. അതേപോലെ മുട്ടയ്ക്ക് പകരം ഇത് പഴം പുഴുങ്ങുന്നു, എല്ലാ സാധനവും അധികം
0: പേടിക്കേണ്ടിയിരിക്കുന്നു, ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് എന്ന് നിന്റെ മൊയ്തീനിലെ പാട്ട്.

0: വരൂ വരൂ പറയൂ. തിരിച്ചെത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കിച്ചണിലെ ഭയങ്കരമായിട്ട് നമ്മളുടെ ജോലികൾ എളുപ്പമാക്കി തരുന്ന ചില ഐറ്റംസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മുട്ട പുഴുങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ഉപകരണത്തെ
1: പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു.
0: അതുപോലെ തന്നെ നമ്മൾ വാക്യൂം, ഇലക്ട്രിക് വാക്യൂമിനെ കുറിച്ചിട്ട് പറഞ്ഞു. റോബോട്ടിക് വാക്യൂം
1: പറയാം.
0: ഇനി അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഈ വൺ പോട്ട് എന്നുള്ളത്. ഈ വൺ പോട്ട് എനിക്ക് തോന്നുന്നു കൊറിയൻ കൂടി അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരാൻ കാരണം എത്രയൊക്കെ പറഞ്ഞാലും കൊറിയൻ ചൈനീസ് ആ ഒരു ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. കാരണം അവരാണ് വൺ പോട്ട് ഭയങ്കരമായിട്ട് യൂസ്
1: ചെയ്തത്. അവരുടെ ഭക്ഷണത്തിലും ആ ഒരു രീതിയിലുള്ള സാധനങ്ങളാണ് കൂടുതൽ.
0: അതെ അതെ, അവരെപ്പോഴും വൺ പോട്ടാണ്. ആ ഒരു വൺ
1: കുക്ക് ചെയ്ത്
0: അതെ ഒരു വെള്ളത്തിലേക്ക് തന്നെ അവർ നൂഡിൽസും ഇടും, മുട്ടയും പൊട്ടിച്ചൊഴിക്കും, അതിൽ തന്നെ കുറെ വെജിറ്റബിൾസ് ഇടും, കുറെ ചിക്കനും ഇടും, എല്ലാം ഇടും, എന്നിട്ട് പുഴുങ്ങിയാണ് കഴിക്കുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ വൺ പോട്ട് തന്നെ പല രീതിയിൽ യൂസ് ചെയ്യും.
1: കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ.
0: അതെ, വൺ പോട്ടിൽ നമ്മൾ വേണമെങ്കിൽ ദോശ വരെ ചുടും.
1: അതെ,
0: അതാണ് നമ്മൾ മലയാളികള്. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വൺ പോട്ട്, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ പണ്ടൊക്കെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് കെറ്റിൽ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പോഴും അത് തന്നെയാണ്. അതേപോലെ ഈ വൺ പോട്ട് ഇപ്പൊ ബാച്ചിലേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട്
1: മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നമുക്ക് അറ്റ് എ ടൈം ചെയ്ത് നോക്കാം, എടുക്കാം എന്നുള്ളതാണ്.
0: വൺ പോട്ട് നമ്മൾ വാങ്ങിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണേ, അതിന്റെ സൈസ്. ഇപ്പം ഈ ടെമ്പോ എന്നൊക്കെ വൺ പോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, അതിന്റെ സൈസ് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. ഈവൻ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കുഞ്ഞതായിരിക്കും. വലിയ വൺ പോട്ടുകൾ കിട്ടും, അതായത് പാന്റെ സൈസിലുള്ളത്.
1: അത് കുറച്ചുകൂടി ഉപകാരമാവുന്നു,
0: കുറച്ചും കൂടി നല്ലത്
1: അതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ. അതോടൊപ്പം തന്നെ ഒരു കഫേനെ കുറിച്ച് ഇങ്ങനെ വായിച്ചപ്പോൾ അതുകൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയായിരുന്നു. ലിറ്ററസി കഫേ എന്നാണ് ഈ സംഭവത്തിന്റെ പേര്.
0: ഓക്കെ,
1: അതായത് കോഫി വായിക്കുക. ഓക്കെ, കോഫിയുടെ കൂടെ വായിക്കാനും പറ്റുന്ന കഫേ എന്ന് പറയുന്ന ഇപ്പൊ ഒരു ലോകമെമ്പാടും ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ശാന്തമായിട്ടിരുന്ന് വായിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുക, പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുക, അങ്ങനെയുള്ള കഫേസ് ആണ് അത്ര. ലിറ്ററസി കഫേ,
0: ഇതേ ഒരു തീമാണ് സിനിമ മുസാഫിർ കഫേ.
1: മുസാഫിർ കഫേ,
0: ഞങ്ങൾ ആ സിനിമയെ കുറിച്ച് പറയണം.
1: പറഞ്ഞു തീർക്കൂലോ,
0: ഇല്ല, ഞങ്ങൾ മാഗ്നി മാഷപ്പിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ബട്ട് ഈ ഒരു കോൺസെപ്റ്റ് ആണ് അതിൽ അദ്ദേഹത്തിന്റെ ഡ്രീം. അതായത് എല്ലാവർക്കും വന്നിരുന്ന് വായിക്കാൻ പറ്റണം, എല്ലാവർക്കും ഈ ഓതേഴ്സിനെ ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റണം, പുതിയ പുതിയ ഐഡിയാസ് കിട്ടണം, കുറച്ച് ശാന്തമായിട്ട് ഇരിക്കണം. ഇതാണ് അവരുടെ ഡ്രീം പ്രൊജക്ട്
1: തന്നെ. മാഗ്നി മാഷപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള സമയത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കറക്റ്റ് സമയം 12:41
0: ഞങ്ങളും
1: ഒരു മണിക്ക്, അതെ, ഞങ്ങളും പോയി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം സിനിമാ വിശേഷങ്ങളുമായിട്ട്.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽ ബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽ ബഹാർ ബാർബിക്യൂ ഫിഷ്. Home delivery.

0: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-WhatsApp 7405055 or visit bima.com.qa.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.

0: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അബു സിദ്ര മോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
4: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
3: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.

0: ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വിലക്കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ ബി ഫ്രഷ് ബി യു.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ആക്ഷൻ ദിനേശ അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ
4: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM. അഷ്ടമിയും നിസയാണ് കൂടെ ഉള്ളത്. അത് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോയൊരു കാര്യം എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്.
1: അതെ,
0: മുസാഫർ കഫേ.
1: നമ്മൾ ആ മുസാഫിർ കഫേനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഷമീറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. മുസാഫിർ കഫേ വളരെ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് എന്ന് പറഞ്ഞിട്ട് മുസാഫ് ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആണ് കേട്ടോ.
0: അതെ, ഇപ്പോഴും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു സീരീസ് ആണ്. അത് ഭയങ്കര രസമായിട്ടാണ്. ഒരു ട്രാവലേഴ്സിന്റെ ജേർണി പറയുന്നതാണോ
1: അതോ
0: യാത്രയാണോ എന്താ പറയണ്ടേ, അതിനെ എടുത്തിരിക്കുന്ന രീതിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഭയങ്കര ബ്ലെൻഡ് ആയിട്ട് പോവാന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ, അതായത് അതിന്റെ എഡിറ്റ് നമുക്ക് പെട്ടെന്ന് അറിയുന്നില്ല. ഇത് പാസ്റ്റിൽ നിന്നും പ്രസന്റിലേക്ക് വരുന്നത്, ക്യാരക്ടേഴ്സ് മാറുന്നത് നമ്മൾ പോലും അറിയാതെ അത് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് അവരതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്.
0: ഉറപ്പായിട്ടും ചന്ദർ, സുധ, പ്രീതി ഈ മൂന്ന് പേരുടെയും ലൈഫ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര രസമായിട്ടാണ് ബ്ലെൻഡായി പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളുടെയൊക്കെ തന്നെ ലൈഫിൽ ഒരു ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രണയവും അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഉള്ളൊരു പ്രണയവും ഇതിനെയൊക്കെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് ഇവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്നും കൂടെയാണ്.
1: മാത്രമല്ല നമുക്ക് തോന്നും ചില സമയത്ത് ഇങ്ങനെ ഒരു ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കണം എന്ന് എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം വരും. നമ്മൾ പറയത്തില്ല, നമ്മൾ ഈ തിരക്കിലും ഓട്ടത്തിലും ഒക്കെ പോകുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് കാമായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമാധാനം നമുക്ക് ഉള്ളിൽ കിട്ടും.
0: ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഫീൽ ആണ് അതിന് തരാനായിട്ട് പറ്റുക. ആൻഡ് അതില് പ്രീതി എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് ഒരു ഓത്തർ ആണ് അവിടെ വേറൊരു കഥാപാത്രമായിട്ടുള്ളത്. അപ്പൊ ആ ഓത്തർ ചോദിക്കുന്ന സമയത്ത് പ്രീതി ഈസ് ടെല്ലിംഗ് ലൈക്ക് ചന്ദ്രന്റെ ലൈഫില് സുധ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരാളോടുള്ളൊരു ഇത് ആ ഒരു പ്ലേസ് എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇപ്പൊ ഈ ഒരു പ്രസന്റില് എനിക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് അതർ പേഴ്സൺ ഇസ് ടെല്ലിംഗ്. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ചുള്ള ആ ഒരു ഡ്രീം ഇവർ രണ്ടുപേരും കൂടെ തുടങ്ങിയപ്പോ ആ ഒരു കഫേ തുടങ്ങിയപ്പോ ഒരു വലിയ മൗണ്ടൻ ആണ്,
1: ഭംഗിയുള്ള
0: ഒരു സ്ഥലമാണ്. അപ്പൊ അവരവിടെ ഈ ആൾക്കാരൊക്കെ വരുന്നു നിൽക്കുന്നു, അവർക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. അവർക്ക് ഈ പറഞ്ഞ പോലെ കഫേ മാത്രമല്ല, കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ബുക്ക് റീഡിങ്ങിന് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രോമിസ് വാൾ ഉണ്ട്. ഈ പ്രോമിസ് വാളില് നമ്മൾ നമ്മളോട് ചെയ്യുന്ന പ്രോമിസ് അവിടെ എഴുതി വെച്ചിട്ട് പോണം. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, ഭയങ്കര സ്വീറ്റ്,
1: ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര നമുക്ക് സമാധാനവും സന്തോഷവും തരുന്നുള്ളതാണ്. കാരണം മാത്രമല്ല ഈ ബുക്ക് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബുക്കായിരുന്നു. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ദിവ്യ പ്രകാശ് ദുബെയുടെ ബെസ്റ്റ് സെല്ലിംഗ് നോവലായിരുന്നു മുസാഫിർ കഫേ എന്ന് പറയുന്നത്. അതിന്റെ സീരീസ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ എനിക്ക് തോന്നുന്നു അവർ ആ ബുക്കിനോട് ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വിക്രമാസി പറയേണ്ട ആവശ്യമില്ല, ഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ നമ്മളിലേക്ക് തരാൻ പറ്റുന്ന അല്ലെ രീതിയിൽ ആളുടെ ഒരു അഭിനയം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
0: ഭയങ്കര രസമാണ്. ഇത് ഡിറക്ട് ചെയ്തിരിക്കുന്നത് റുജിൻ അരുൺ ആണ്. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഡിറക്ഷൻ, അടിപൊളി ആയിട്ടുള്ള ഒരു അഭിനയം. സോ എവ്രി വൺ ദോസ് ഹു മിസ്ഡ് ഇറ്റ്, പ്ലീസ് ഡു വാച്ച് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്കൊരു ലൈഫിലൊരു പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഒന്ന് ഒന്ന് സമാധാനം നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സീരീസിനെ പറ്റും.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: This is only on Radio Suno 91.7 FM. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bhima.com.qa.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
2: ഹലോ, ഞാൻ അനുസിതാര.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ 91.7.

0: 101.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: നല്ല കണ്ട സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഫ് കോഴ്സ് ദിസ് ഇസ് എ സൺഡേ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. നമ്മൾ മുസാഫർ കഫിയിൽ സംസാരിച്ചു തുടങ്ങിയെങ്കിൽ അടുത്തതായിട്ട് ഈ ഒരു റൊമാൻറ്റിക് ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന, എന്നാൽ അതിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ളൊരു വേറൊരു സീരീസിനെ കുറിച്ചിട്ടാണ് നിസയ്ക്ക് പറയാനുള്ളത്.
4: യെസ്, ഞാൻ പറയാൻ വരുന്നത് നെറ്റ്ഫ്ലിക്സിൽ ചിലപ്പോൾ നിങ്ങളിൽ പലരും കണ്ടു കാണും ലവ് എന്ന് പറയുന്ന ഒരു സീരീസ്.
3: നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കോമ്പിനേഷനാണ് അർജുൻ ദാസ് ആൻഡ് ഐശ്വര്യ ലക്ഷ്മി.
4: അതെ, രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന ഒരു സീരീസ് ആണിത്. നമ്മുടെ സൗന്ദര്യ രജനീകാന്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ബാലാജി മോഹനാണ് ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആണോ, ചായയാണോ, കപ്പിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വരും. ചിലപ്പം ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ സീരീസുകൾ, ചെറിയ ചെറിയ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പൊ കൊറിയൻ സീരീസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചും കൂടെ ഇതിനെ റിലേറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടാനും ഒക്കെ സാധിക്കും. പിന്നെ ലൈഫിന്റെ പല തോട്ട്സിനെ കുറിച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടാം. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാം. അത് രണ്ട് ആപ്പ്, മൊബൈൽ ആപ്പായിട്ട് രണ്ട് മൊബൈൽ ആപ്പുകളുടെ ഓണേഴ്സ് തമ്മിലുള്ള ഒരു ഒരു സംഭവമാണ്. അത് ആപ്പ് ലോകം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും.
3: ഒരു ഐടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക് വേൾഡിലെ
4: വേൾഡിന്റെ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ രണ്ടുപേരുടെ ലൈഫാണ് ഈ ഒരു സീരീസ് പറയുന്നത്. ഇൻട്രസ്റ്റഡ് ആയി ജസ്റ്റ് ഒരു എപ്പിസോഡൊക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ
3: മുഴുവൻ
4: കണ്ടു നോക്കി പോവാം. പക്ഷെ അവസാനം വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് ട്വിസ്റ്റ് ഉണ്ട്, അതിനായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തോ. ഞാൻ പറയത്തില്ല, ഞാൻ പറയില്ല,
3: പറയരുത്.
4: വലിയ ട്വിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, വലിയ സംഭവം ട്വിസ്റ്റ് ഒന്നും അല്ല.
3: കണ്ടിരിക്കാം
4: എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, ചിലപ്പം ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല.
3: കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ വേണ്ടി ഞാൻ ലിസ്റ്റിലിട്ട് വെച്ച്.
4: ഞാനത് കണ്ടു തുടങ്ങിയപ്പോ പിന്നെ ഞാൻ അങ്ങോട്ട് വിചാരിച്ചു ഞാൻ ഈ ലവിലേക്ക് പോയി.
3: അതാണ്,
4: എന്നിട്ട് അത് മുഴുവൻ കണ്ടങ്ങോട്ട് തീർത്തു.
3: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങള് ബാക്കി ഈ പറഞ്ഞ
4: കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു രീതിയിൽ കണ്ടുപോകാം.
3: ഉറപ്പായിട്ടും
4: ത്രില്ലർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച്
3: ഇഷ്ടപ്പെടും
4: സംശയമാണ്. ഭയങ്കര ത്രില്ലർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വരാൻ സാധ്യതയില്ല. ഒരു മൈൽഡായിട്ട് അങ്ങനെ പോകുന്ന ഒരു ഒരു സംഭവമാണ്.
3: എന്തായാലും നിങ്ങളും ഈ ഒരു ആഴ്ചയിൽ കണ്ടിട്ടുള്ള ചില മൂവീസ് ഉണ്ടാവാം, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഒരു റിവ്യൂ വേണമെങ്കിൽ പറയാം. ആൻഡ് അതിനോടൊപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സജസ്റ്റ്.
4: നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഞങ്ങൾ വീക്കെൻഡിൽ കണ്ടിട്ട് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയാം. നമ്മൾ കാണാത്ത എത്രയോ നല്ല സീരീസുകൾ ഉണ്ടാവും, എത്രയോ നല്ല സിനിമകളുണ്ട്. അത് ഏത് ഭാഷകളിലും കുഴപ്പമില്ല കേട്ടോ.
3: പറയാം 5000097 ലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്.

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Vodafone Shuf app. നാട്ടിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. This is only on Radio Suno 91.7 FM. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ ബി ഫ്രഷ് ബി യു.
1: ഹായ് നമസ്കാരം, ഞാനുള്ള സ്വന്തം അപ്പൻ ചേർത്താണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: പുതിയ സിനിമകളെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ കണ്ട സിനിമകളെ കുറിച്ച് പറയുന്നു, ഒപ്പം ട്രെയിലേഴ്സ് പുതിയതായിട്ട് ഇറങ്ങിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നു. അഫ്കോഴ്സ് ഇത് മാച്ചിങ് മാഷപ്പാണ്, അപ്പൊ ഡിസ്കസ് ചെയ്തേ പറ്റൂ. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു വീക്കെൻഡിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളെ കുറിച്ച് പറയുമ്പോൾ കണ്ട ട്രെയിലറിനെ കുറിച്ചും കൂടി ഒന്ന് പറയണ്ടേ നിസ?
1: തീർച്ചയായിട്ടും. നമ്മൾ പറയാൻ പോകുന്നത് ടൈറ്റൻസ് എന്ന് പറയുന്ന മൂവി വരാൻ പോകുന്നുണ്ട്. ആ മൂവി സംവിധാനം ചെയ്യുന്നത് പ്രിൻസ് ജോയ് ആണ്. അനുഗ്രഹീതൻ ആന്റണി സിനിമ ഓർമ്മയില്ലേ, ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് പ്രിൻസ് ജോയ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരൊക്കെയാണെന്നറിയോ? മിഥുൻ മാനുവൽ തോമസ് ഉണ്ട്, അതുപോലെ തന്നെ ഇർഷാദ് എം ഹസൻ, പ്രദീപ് സി എസ്, അങ്ങനെയുള്ള ആളുകളാണ് ഇത് പ്രൊഡക്ഷൻ വൈസിൽ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന, അല്ലെങ്കിൽ ചിരിക്കാൻ കുറേ വകുപ്പ് ഈ സിനിമ തരും എന്നുള്ളതാണ് നമുക്ക് ട്രെയിലർ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്.
0: അതെ അതെ, ഉറപ്പായിട്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു ട്രെയിലറിന്റെ കമന്റുകളും അതാണ്. ട്രെയിലർ കണ്ടിട്ട് അന്തം വിട്ടിരിക്കുന്നവരുണ്ടോ? ഇമാതിരി പടങ്ങൾ വരട്ടെ, എത്ര നാളായി ഒന്നും വരണ്ട് ജീവിക്കുന്നു. ആടുപോലെ അൺഎക്സ്പെക്ടഡ് കോമഡി ഹിറ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജുകൾ വന്നോണ്ടിരിക്കുന്നത്. പാപ്പൻ ഡ്യൂഡ് സാത്താൻ സേവിയർ പി പി ശശി ഫ്രം അനദർ യൂണിവേഴ്സ്.
1: ഓക്കെ, അത് പറഞ്ഞാല് ആടിലെ കുറെ ക്യാരക്ടേഴ്സിനെ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും എന്നുള്ളതാണ്.
0: പക്ഷെ എത്രയൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. ഇന്ദ്രൻ സൈഡിന് നല്ലൊരു റോളുണ്ട്. പിന്നെ ഈ പറഞ്ഞ വിനായകനും അതുപോലെ ജയസൂര്യം, ഒപ്പം തന്നെ നമുക്ക് റീൽസിലൂടെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളിലൂടെയും ഭയങ്കര പ്രിയപ്പെട്ട നിഹാലും അമീറും ഒക്കെ തന്നെ, അമീനും ഒക്കെ തന്നെ ഇതിലുണ്ട്. അപ്പൊ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമ.
1: അത് തീർച്ചയായിട്ടും നമുക്ക് ചിരിക്കാൻ രസമുള്ളൊരു സിനിമയായിരിക്കും. കുറെ കോമഡി, ഫൺ, പിന്നെ കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ ഇവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഈ ചില സംവിധായകർ നമ്മൾ പറയില്ലേ എന്തെങ്കിലും കാണും എന്ന് പറയത്തില്ലേ, അപ്പൊ അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും കാണും എന്നുള്ളതാണ് എനിക്കൊരു ഒരു പ്രതീക്ഷയുള്ളത്.
0: ഓൾറെഡി എന്റെ എക്സ്പെക്ടേഷൻ വന്നു.
1: ഞാൻ നോക്കാം, എക്സ്പെക്ടേഷൻ പോലെ തന്നെ വരട്ടെ. എല്ലാ സിനിമകളും
0: അങ്ങനെയാണല്ലോ,
1: ചില ട്രെയിലർ കാണുമ്പോൾ നമ്മളെ നമുക്ക് കാണാൻ തോന്നിപ്പോവും. അപ്പൊ അങ്ങനെ ഒരു ട്രെയിലറാണ്, എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലോന്നിപ്പിച്ചിട്ടുണ്ട് ട്രെയിലറിലൂടെ.
0: യെസ്, എന്നാലും ഇനിയിപ്പോ അത് കണ്ടറിയാം. ആൻഡ് അഫ്കോഴ്സ് ഇതുപോലെ ഓരോരോ ട്രെയിലർ കാണുമ്പോൾ തന്നെയാണ് ഇനി ഓരോ സിനിമകൾ ഇറങ്ങാനായിട്ട് ഇരിക്കുന്നു, അതിന്റെ ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഇറങ്ങിയ ചില സിനിമകളുടെ റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക മാച്ചിങ് മാഷപ്പ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡിറക്ടറിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ആയതുകൊണ്ട് അനുഗ്രഹീതൻ ആന്റണിയിലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: മാറ്റിനി ഈ മാഷ വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ആഴ്ചയിൽ തന്നെ പല പല നല്ല സിനിമകൾക്ക് നല്ല നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളും അതിനോടൊപ്പം തന്നെ ഹിന്ദി ഓഡിയൻസും ഒക്കെ ഒരുപോലെ ദൃശ്യം 3 എൻജോയ് ചെയ്തു എന്നുള്ളതാണ്.
1: കാരണം ശരിക്കും ഒന്ന് മലയാളത്തില് റിവ്യൂ ചെയ്യുന്ന എല്ലാവരും തന്നെ അതിഗംഭീരമായിട്ട് ദൃശ്യം 3 ഹിന്ദിയുടെ വേർഷനെ വലിയ രീതിയിൽ എല്ലാവരും നല്ല അഭിപ്രായം, ഇങ്ങനെ വേണമായിരുന്നു, ഇതായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത് എന്നുള്ള രീതിയിലുള്ള കുറെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു.
0: ക്ലൈമാക്സ് ഇങ്ങനെ എത്തിക്കണം.
1: കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ആവുമോ, കുറച്ചുകൂടെ നമുക്കൊരു സങ്കടം ആവുമോ എന്നൊക്കെയായിരുന്നു പൊതുവെ എല്ലാവരുടെ ഒരു മനസ്സിലെ ചിന്ത. പക്ഷെ ആ മനസ്സിലെ ചിന്തകളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് ദൃശ്യം 3 തകർപ്പനായിട്ട് ഹിന്ദിയിൽ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ല, കണ്ടവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
0: ഒരുപാട് പേരിങ്ങനെ ഈ പറഞ്ഞ പോലെ അതിന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ അത്ര പോരാതെ ചിലർ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന്റെ കഥ പോയ രീതിയാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് മലയാളികളായ ചിലരുടെയൊക്കെ റിവ്യൂസ് ഞാൻ കണ്ടത്. കാരണം നമ്മൾ മലയാളത്തിലെ ഒരു ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അതുമായിട്ടായിരിക്കുമല്ലോ കമ്പയർ ചെയ്യുന്നത് ഉള്ളിന്റെ ഉള്ളിൽ. അതാണ്. പക്ഷെ എന്റെ ചോദ്യമൊന്നുമല്ല, ഈ സിനിമ ഓൾറെഡി ഇനി ഇങ്ങനൊരു ക്ലൈമാക്സ് വന്നല്ലോ, വളരെ പെട്ടെന്ന്
1: തന്നെ മലയാളത്തിൽ കൺക്ലൂഷൻ
0: ഉണ്ടെങ്കിൽ എത്തിക്കും. ജീതു ജോസഫ് ഇനി എന്തായിരിക്കും
1: ചിന്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോളിവുഡിനേക്കാളും അതിനു മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവം വേണം ഇനി വരുവാണെങ്കിൽ
0: വരാനായിട്ട്.
1: കാരണം ഒരു ഒരു ബെഞ്ച് മാർക്ക് നിൽക്കുന്ന രീതി വേണമെങ്കിൽ ചിലപ്പോൾ അവര് സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇനി അതിനു മുകളിൽ നിൽക്കുന്ന ഒരു സംഭവം വേണം.
0: ഒന്ന് ആലോചിച്ചു
1: ദൃശ്യത്തിന്
0: വരാനായിട്ട് മലയാളം ഭയങ്കരമായി നിന്നപ്പോ തേർഡ് പാർട്ടി ഇറക്കിയപ്പോ ഹിന്ദി കൊണ്ടുപോയി.
1: അപ്പൊ തിരിച്ചിനി
0: പിടിക്കണം,
1: തിരിച്ചു പിടിക്കണം.
0: അപ്പൊ
1: ഒരു മത്സര ലെവലിലേക്ക് സംഭവം എത്തിയിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നില്ല ദൃശ്യം 4 പാർട്ടിയിൽ തീർക്കേണ്ടി വരും എന്ന് തോന്നുന്നു. എന്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നി പോകുന്നു 5 പാർട്ടിയിലേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ
1: എന്താവും നമുക്ക്
0: അറിയില്ല.
1: പക്ഷെ എന്തായാലും ഈ ഒരു മത്സരം വന്ന് നന്നായി, നമുക്കൊരു തകർപ്പൻ സിനിമ
0: ചിലപ്പോ കിട്ടും. അതെ, ഇനി ജിതു ജോസഫ് നന്നായിട്ടൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു.
1: അതെ
0: അതെ, ഇരുന്ന് ചിന്തിച്ച് അഥവാ അതേ ക്ലൈമാക്സ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ അതിൽ മാറ്റം വരുത്തി എന്തായാലും ഉറപ്പായിട്ടും
1: അതിന്റെ മുകളിൽ നിൽക്കുന്ന സംഭവം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.
0: അപ്പൊ ഇനി മലയാളത്തിൽ നല്ല രീതിയിൽ തന്നെ ഒരു ക്ലൈമാക്സിലേക്ക് എത്താനായിട്ട് ദൃശ്യത്തിന് പറ്റട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുക അല്ലെ. ഒപ്പം ഈ പറഞ്ഞ പോലെ അജയ് ദേവ്ഗൺ അതിഗംഭീരമായി ചെയ്തു എന്നാണ് കേൾക്കുന്നത്.
1: കാണണം എന്ന് തോന്നുന്നു. കാരണം ഈ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ കാണാനായിട്ട് മനസ്സിൽ വരുന്നുണ്ട്.
0: പ്രശ്നം എന്തറിയോ, ഈ ഹിന്ദി ഫസ്റ്റും സെക്കൻഡും കാണാത്തോണ്ട് കണക്ഷൻ
1: കിട്ടുമോന്നൊരു സംശയമുണ്ട്. പക്ഷെ എനിക്കൊന്ന് എല്ലാരും നല്ല റിവ്യൂ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്കൊന്ന് ട്രൈ ആവുന്ന
0: മനസ്സിലാവുമായിരിക്കും.
1: അതെ, സ്റ്റോറി ലൈനും അറിയാലോ.
0: ആ സ്റ്റോറി ലൈനും അറിയാലോ. പക്ഷെ എന്നാലും എനിക്കെന്താ, എനിക്ക് പൊതുവെയുള്ളൊരു പ്രശ്നം, എനിക്ക് തുടക്കത്തേന്ന് കാണണം. ഞാൻ മറ്റേ ബിഗ് ബോസ് ആണെങ്കിൽ പോലും മറ്റേ പകുതി നമ്മൾ
1: കാണാം. ഓക്കെ, അങ്ങനെ പ്രശ്നമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കാം. ഞാൻ കണ്ടിട്ട് പറയാം ഉറപ്പായിട്ടും.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വിലക്കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
1: This is Matinee Masha, only on
2: Radio Suno 91.7 FM. Matinee Masha,
1: brought to you by
4: Safari, world class shopping experience, Doha, Qatar.
1: And
3: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
2: മാറ്റിനി വാഷിപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുകയായിരുന്നു ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവാർഡുകൾ ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ സിനിമയ്ക്കാണ് എന്നുള്ളതൊന്നും നമുക്കൊന്ന് അറിഞ്ഞു പോകേണ്ട ടൈമാണ്.
3: അപ്പോൾ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ ഇത്തവണ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ എക്കോ മൂവിക്കാണ് ഉറപ്പായിട്ടും അർഹിക്കുന്ന ഒരു അവാർഡ് തന്നെയാണത്.
2: ഉറപ്പായിട്ടും
3: അതിനോടൊപ്പം തന്നെ ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ ലാലേട്ടനും, അതിനോടൊപ്പം ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ രണ്ടുപേരാണ് ഷെയർ ചെയ്യുന്നത്, അനശ്വര രാജൻ ആൻഡ് കല്യാണി പ്രിയദർശൻ.
2: ഓഫ്കോഴ്സ്
3: അനശ്വര രാജന് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ബെസ്റ്റ് ഫിലിം ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ രേഖ ചിത്രം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ലോക, ഇതിന് രണ്ടിനുമാണ്. അതിനോടൊപ്പം ലോകയുടെ ഡിറക്ടറിനാണ് ബെസ്റ്റ് ഡിറക്ടറിനുള്ള, അതായത് ഡൊമിനിക് അരുണിനാണ് ആ ഒരു ബെസ്റ്റ് ഡിറക്ടറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം നമ്മുടെ സ്വന്തം മമൂഖയ്ക്കാണ് ഇത്തവണ സ്പെഷ്യൽ മെൻഷൻ ജൂറിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം പ്രിയദർശൻ സാറിന് ഈ പറഞ്ഞ പോലെ റൂബി ജൂബിലി പുരസ്കാരവും, ഒപ്പം എം ജി ശ്രീകുമാറിന് ഓണർ ചെയ്തത് ചലച്ചിത്ര രത്നം അവാർഡും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ചധികം പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ഡയറക്ടറൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അതിനോടൊപ്പം ബെസ്റ്റ് ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ മെയ്ഡ് ഇൻ, പിന്നെ സപ്പോർട്ടിംഗ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഹണി റോസ്, ശുഭ വയനാട്, അതുപോലെ നമ്മുടെ ബെസ്റ്റ് ഈ പറഞ്ഞ സപ്പോർട്ടിംഗ് ആക്ടറിൽ തന്നെ ദിലീഷ് പോത്തൻ, അതുപോലെ അങ്ങനെ ഒരുപാട് പേർക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് കേട്ടോ.
2: ഓക്കെ, അപ്പൊ എന്തായാലും പുരസ്കാരം ലഭിച്ച എല്ലാവർക്കും നമ്മളുടെ ആശംസകൾ പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം ഈ അവാർഡിൽ തന്നെ മികച്ച സംഗീത സംവിധാനം ജേക്സ് ബിജോയ്ക്കാണ്, നരിവേട്ട ലോക്ക മൂവിയിലൂടെയൊക്കെ തന്നെ. അപ്പൊ നമുക്ക് നേരെ നരിവേട്ടയിലെ പാട്ട് തന്നെ കേട്ടാലോ,
3: നമുക്ക് ജേക്സ് ബിജോയുടെ
2: മിന്നൽ വള കേൾക്കാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സലൂൺ 91.7 FM-ൽ സിനിമ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നേരെ ഇനി ഒരു നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മെയിൻ പ്രൊഫഷനെക്കാട്ടിൽ ഏറ്റവും നല്ലത് അഭിനയമാണെന്ന്
1: പറഞ്ഞു വരുന്നത് ബേബിജിനെ കുറിച്ചിട്ടാണ്
0: കേട്ടോ.
1: അതെ, എന്താ നടനായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന നന്നായിട്ട് അഭിനയിക്കുന്ന ആള്.
0: ഓ, എന്ത് രസം മോഹിനിയാട്ടത്തിൽ.
1: അയ്യോ, മോഹിനിയാട്ടം അടിപൊളി ഒന്നും പറയാനില്ല.
0: പിന്നെ നമ്മുടെ സംഗീത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല്, ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത് സംഗീതം. പക്ഷെ സംഗീതിനേക്കാൾ എത്രയോ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത ചിലപ്പോൾ ഒരു റിപ്പിറ്റേറ്റീവ് മോഡ് വന്നേനെ, പക്ഷെ അത് എന്ത് രസമായിട്ടാ ബേബിജി കണ്ടത്, ചെയ്ത ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ
1: പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബേബിജി നായകനാകുന്ന ഒരു സിനിമ ഉടനെ വരാൻ പോവാണ്.
0: ഓക്കെ,
1: ആ സിനിമയുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു, അക്ഷരം പ്രതി. നമ്മൾ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അക്ഷരം പ്രതി എന്നുള്ള പേരിലാണ് ഈ സിനിമ വരാൻ പോകുന്നത്.
0: ഓക്കെ,
1: ബേബിജി ആദ്യമായിട്ട് നായകനാകാൻ പോകുന്ന സിനിമയാണ്. അതിന്റെ പോസ്റ്റർ ഒക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ജീതു ജോസഫിന്റെ സംവിധാന സഹായിയായിരുന്ന രേഷ്മ ശിവകുമാർ. അപ്പം ഒരു പുതിയ വനിത അല്ലെങ്കിൽ സ്ത്രീ സംവിധായിക കൂടി നമ്മുടെ മലയാളത്തിന് ലഭിച്ചിരിക്കുന്നു, രേഷ്മ ശിവകുമാർ.
0: ഉറപ്പായിട്ടും നമ്മളെപ്പോഴും സംവിധായകരെ എടുത്തു പറയാം,
1: സംവിധായകൻ എന്നാണ് പറയാ, ഒരു സംവിധായിക കൂടി വരുന്നു.
0: അതെ, സംവിധായിക എന്നുള്ള രീതിയിൽ ചിലപ്പോ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ജലി, ഗീതു മോഹൻദാസ് ഇതൊക്കെ ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അതിലേക്ക് ഒരാളും കൂടി വരുന്നതിലും ഒരു സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ടൈറ്റൻസിന്റെ ട്രെയിലറിനെ കുറിച്ച് പറയുമ്പോൾ ബേബിജിനെ പറയാൻ മറന്നു, അദ്ദേഹത്തിന് ഒരു നല്ല
1: കഥാപാത്രം മൂവിയിൽ. തീർച്ചയായിട്ടും ബേബിജിനും ആ മൂവിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇനിയുള്ള സമയങ്ങളിൽ ബേബിജിന് നല്ലൊരു സമയമാണ് സിനിമയിൽ വെച്ച് നോക്കുവാണെങ്കിൽ.
0: നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ടാവാം, അപ്പൊ അതിൽ എക്സ്പ്ലോർ ചെയ്യട്ടെ, ആളും നല്ല കഥാപാത്രങ്ങൾ ചെയ്യട്ടെ. അത് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ തിയേറ്റേഴ്സിൽ നല്ല അതിഗംഭീരമായിട്ട് ഒരു ഹിറ്റ് ആയതിനു ശേഷം പിന്നെയും ഓൺലൈനിലേക്ക് എത്തി ഒ ടി ടിയിലും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ചിട്ടും കൂടി പറയാനായിട്ടുണ്ട്. അടുത്ത മണിക്കൂറിൽ അതിന്റെ നല്ല വിശദമായ ചർച്ച ഇവിടെ നടക്കുന്നതായിരിക്കും. ചൂടേറിയ ചർച്ച
1: ചർച്ച.
0: അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിലേക്കൊക്കെ എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: മാച്ചിനി മാഷ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുമായിരുന്നു. നമ്മൾ കുറച്ചധികം സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ ഞാൻ മോർണിംഗ് സവാരിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് മാച്ചിനി മാഷപ്പിന്റെ ഒരു മണിക്കൂറിൽ നമ്മൾ ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ വീക്കെൻഡിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട സിനിമ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി കെ യു തന്നെയാണ്, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അതായത് രാവിലെ 6 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 8 മണി, രാത്രി 12 മണി, ഇങ്ങനെയൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരാളുകൂടിയുണ്ട്, നമ്മുടെ സിജിലുണ്ട്. സിജിലൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ സിജിലായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹലോ സിജിൽ.
1: ഹായ് നിസ, ഹൗ ആർ യു?
0: ഓ, എനിക്ക് വയ്യ, വളർന്നിരിക്കുന്നു. മറ്റേ സിനിമയിൽ കൊച്ചു കണ്ണി പറഞ്ഞില്ലേ, വളർന്നു പോയാച്ചേ, വളർന്നാച്ചേ എന്ന് പറഞ്ഞ പോലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആയിരുന്നു നിങ്ങളുടെയും ഇത്തവണത്തെ വീക്കെൻഡ്?
1: ഇന്നലെ.
0: ഇന്നലെ ആണ്?
1: ഇന്നലെ കണ്ടു.
0: ഇന്നലെ കണ്ടു. ഓക്കെ, അപ്പൊ വീണ്ടും
1: കാണും.
0: ഇന്ന് കാണും. അപ്പൊ ഇനിയിപ്പൊ മറ്റൊന്ന് മാറ്റേണ്ടി വരും. രാത്രി എന്ന് മാറ്റിട്ട് ഇന്നും രാവിലെയും എന്നൊക്കെ മാറ്റേണ്ടി വരും. അപ്പൊ രണ്ടാമത് കണ്ടപ്പം നടത്തിയ ഒബ്സർവേഷൻ, ബ്രില്യൻസ് എന്തൊക്കെയാണ്?
1: ഇല്ല, അതുപോലെ തന്നെ ഭയങ്കര ആസ്വദിച്ച് കാണാൻ പറ്റി. ആ പടം ഇങ്ങനെ തിയേറ്ററിൽ കണ്ടത് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ കാണാൻ പറ്റി. ആ ചിരിക്കേണ്ട സ്ഥലമോ എല്ലാം നമുക്ക് ഭയങ്കര നാച്ചുറലായിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ കാണില്ലേ, എന്താ സംഭവിക്കാൻ പോകുന്നൊക്കെ അറിയാന്നാലും അവർ ഫ്രീ ആയിട്ട് കാണാൻ പറ്റി, നല്ല ഫീൽ ഗുഡ് ആയിട്ട്.
0: ഓക്കെ, എനിക്കത് ഇന്നലെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാ റീലൊക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമയെ കുറിച്ച് ഡിസ്കഷൻ വന്നത്. പിന്നെ കുറെ പുതിയ ബ്രില്യൻസുകൾ
1: കണ്ടുപിടിച്ചു.
0: അത് ഏതെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: ആ, അത് എനിക്ക് തോന്നിയതെന്ന് വെച്ചാല് നിവിന്റെ ഒരു ഇൻട്രോ ഷോട്ട് ഉണ്ട് അതിന്റെ അകത്ത്.
0: ഓക്കെ,
1: ആ ഒരു ഷോട്ട് എനിക്കൊന്ന് പ്രേമത്തിന്റെ ആ ഒരു സെയിം മറ്റേ കോളേജിലെ ഫസ്റ്റ് ഇത് നടക്കുന്നുണ്ട്, സ്റ്റേജ് ഷോ നടക്കുന്നത്, ആ സെയിം ഷോട്ടായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സെയിം
0: തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവര് വന്നിട്ട് ചോദിക്കല്ലോ, അതായത് നമ്മുടെ ശൃന്ദ വന്നിട്ട് പറയത്തില്ലേ ഇവളുടെ അടുത്ത് പറയുന്ന ഡയലോഗ്, അതേ സിനിമയിലെ ഡയലോഗ്. ആ ഡയലോഗ് എന്തായിരുന്നു? അതേ ഡയലോഗാണ്, സ്പടികം
1: സിനിമയിലെ,
0: സ്പടികത്തിലെ ഡയലോഗാണ്,
1: കുലുക്കിയല്ലേ
0: എന്ന് പറയുന്ന ഡയലോഗ്. അങ്ങനെ കുറെ ബ്രില്യൻ
1: സാധനങ്ങളുണ്ട്.
0: ആ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ ഐറ്റംസ് കുറെ ആൾക്കാർ കണ്ടുപിടിച്ചു.
1: അതില് നമ്മൾ ഇന്നലെ ഒന്ന് പോസ് ചെയ്ത സമയത്ത് കുറെ സ്പെഷ്യൽ താങ്ക്സ് എന്ന് പറഞ്ഞൊരു കാർഡ് ആദ്യം വന്നത്. അപ്പൊ അതിനകത്ത് ഹാഷറിൻ്റെത്, അങ്ങനെ എ ജെ പി, അങ്ങനെ കുറെ സാധനങ്ങൾ പേര് വന്നു. അപ്പൊ നമ്മളിങ്ങനെ നോക്കി, ഹാഷറിനൊക്കെ നമ്മൾ കണ്ടില്ല, നമ്മൾ എവിടെയായിരുന്നു ഹാഷറിന്റെ. പക്ഷെ ഒരു സ്റ്റിക്കർ അയക്കുന്നുണ്ട് ഇങ്ങനെ നന്ദി പറഞ്ഞിട്ട്, ഇങ്ങനെ ഹാഷറിന്റെ ഒരു സാധനം. അത് ഇന്നലെ നമ്മള് ആ ഒരു സാധനം
0: ആ
1: ഒരു പേര് കണ്ടോണ്ട് നോട്ട് ചെയ്തത്, അതിലാണ് ഹാഷറുള്ള. എ ജെ പി അറിയാം,
0: അറിയാം,
1: പാട്ട് പാടുന്നുണ്ട്. സിംഗിൾ ലൈഫ്.
0: അതെ അതെ, സിംഗിൾ ലൈഫ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ച കൂടുതൽ ബ്രില്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
3: Namaskaram, njan GS. Radio Suno 91.7
4: ketta ketta kottukoda.
0: This is Matine Masha, only on
1: Radio Suno 91.7 FM. Matine Masha,
0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി, 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: ഒ ടി ടി ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും രണ്ടിടത്തും ഒരുപോലെ തന്നെ ഒരു സിനിമ തകർക്കുക, അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലെ സിജിലെ, അങ്ങനെ ഒരു ഒരു ചരിത്രം. ഒ ടി ടിയിലും സൂപ്പർ ആയിട്ട് പോകുന്നു, തിയേറ്ററിലും സൂപ്പർ ആയിട്ട്
1: പോകുന്നു
0: അല്ലെ, അത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു.
1: അങ്ങനെയാ തോന്നിയത്
0: അല്ലെ,
1: എല്ലാരും
0: പിന്നെ നമ്മൾ പറഞ്ഞു വന്ന ബ്രില്യൻസിനെ കുറിച്ചിട്ടാണ്, വേറെ ഏതെങ്കിലും ബ്രില്യൻസ് മനസ്സിലേക്ക് വന്നോ?
1: ബ്രില്യൻസ് ഒരു സാധനം ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു സംഭവം ഇപ്പൊ പറഞ്ഞു,
0: ഏതാ സീനാണെന്ന്
1: എനിക്ക് ഓർമ്മയില്ല. അതിനി ഒന്നും കൂടി കണ്ടാൽ
0: ഒന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഒരു സംഭവം പറയാം. ഇപ്പൊ തരാം എന്നാ പിന്നെ തരാം എന്ന് പറയത്തില്ലേ, അത് ബസ് കണ്ടക്ടർ സിനിമയില് ഉള്ള ഒരു
1: ഡയലോഗ്. അത്
0: അതായത് ഗ്ലിക്സൺ ബസ് കണ്ടക്ടറോട് ഇപ്പൊ തരാം എന്നാ പിന്നെ തരാം മീശമാധവൻ സിനിമയിലെ ഡയലോഗ് ആണല്ലേ. പിന്നെ അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഈ ചെർപ്പളശ്ശേരിക്കാരൻ എണീക്കുന്ന ദൈവത്തിൽ
1: പറയത്തില്ലേ,
0: രാംജി റാവു സ്പീക്കിംഗില് പറയുന്ന ആ സംഭവമാണല്ലേ. പിന്നെ അതുപോലെ തന്നെ മറ്റേ എങ്ക മാതിരി പസങ്ങളെ പാത്ത പിടിക്കാതെ പാക്ക പാക്ക താൻ പിടിക്കും, അത് പഠിക്കാത്തവൻ സിനിമയിലെ ഡയലോഗ്. ധനുഷ് അല്ലേ പഠിക്കാത്തവൻ,
1: ധനുഷിന്റെയാണ്
0: ധനുഷിന്റെ മൂവിയാണ്. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ബാക്കിയൊക്കെ എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ്
1: എല്ലാവർക്കും
0: അറിയുന്ന സംഭവങ്ങൾ. പിന്നെ ആ ചേട്ടാ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കാതെ ഞാൻ കണ്ടപ്പോ ഇന്നലെ ഇരുന്ന് ചിരിച്ചു കേട്ടോ, ചേട്ടാ ബ്രേക്ക് ഒന്ന്
1: അപ്ലൈ
0: ചെയ്തേക്കാണെങ്കിൽ
1: ബസ് കണ്ടക്ടറോട് പറഞ്ഞിട്ട് പിന്നെ തരാം ഈ ഇത് പറഞ്ഞിട്ട് പിന്നെ വേറൊരു ഡയലോഗ് എന്തോ ചെറിയ സാധനം പറഞ്ഞു, നല്ല രസം അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നി. ഇന്നലെ കണ്ടത് എന്തോ നമ്മള് ചിരിച്ചത്
0: ആണല്ലേ, അത് മായാവില് സുരാജ് മഞ്ഞാറമ്മൂടിന്റെ ക്യാരക്ടർ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കാം, അത് അങ്ങനെ കണക്ട് ചെയ്താന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ കൊറേ കൊറേ നമ്മള് കണ്ടുപിടിക്കാത്ത, എനിക്കൊന്ന് അന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ ജോസി പറഞ്ഞത് നിങ്ങളാരും കണ്ടുപിടിക്കാത്ത റെഫറൻസുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും റെഫറൻസുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ബി കെ യു സ്പെഷ്യൽ വിശേഷങ്ങളാണ്, ബത്ലഹേം കുടുംബ യൂണിറ്റ് സ്പെഷ്യൽ വിശേഷങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിജിലിനെ വലിച്ചു ഇവിടേക്ക് കൊണ്ടുവന്നു. സന്തോഷായില്ലേ സിജിലെ?
1: സന്തോഷമായി. നമ്മളാവുന്ന ഏറ്റവും കൂടുതൽ ബി കെ യു റീൽസും സംഭവങ്ങളും
0: നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടായിരിക്കും പങ്കിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു ബൈജു ചേട്ടന്റെ ആ ഒരു റീൽ ഉണ്ടല്ലോ, അതിപ്പോ വീണ്ടും ആളുകൾ വന്ന് കമന്റ് ചെയ്തിട്ട് ഒ ടി ടിക്ക് ശേഷം നമുക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിലും വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ പാട്ടുകൾ, ഈ സിനിമയിലെ പാട്ടുകൾ എനിക്കൊന്ന് അവര് ഒരു മാജിക് എന്ന് പറയുന്ന രീതിക്കാണ് അതിനെ കണ്ടത്. വർണ്ണജാലം, എന്താ പറയാ, മായാജാലം, അങ്ങനെയുള്ള ജാല എന്നുള്ള മന്ത്ര മാന്ത്രികം, മഹാമാന്ത്രികം എന്നൊക്കെയുള്ള ഒരു മാജിക് എന്നുള്ള രീതിയിലാണ് കണ്ടത്. അതുപോലെ ആളുകൾ ഏറ്റെടുത്തു യവന കഥ എന്നുള്ള ആ ഒരു പാട്ട് ആ സമയത്ത് അല്ലെ.
1: ഇപ്പോഴും എന്റെ പഴയ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്
0: ആണല്ലേ,
1: ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു പാട്ടാണത്. പിന്നെ ഇപ്പൊ അത് തിയേറ്ററിൽ കണ്ടായിരുന്നുണ്ടല്ലോ, ശരിക്കും ഞാനത് എനിക്ക് ഭയങ്കര രസമായി തോന്നിയത്,
0: ഭയങ്കര ഇഷ്ടപ്പെട്ടു.
1: നമ്മൾ ആ കാലത്ത് ടേപ്പ് റെക്കോർഡ് ഓണാക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു പാട്ട്, അങ്ങനെ ഭയങ്കര രസമായിട്ട് തോന്നി ആ ഒരു പാട്ട്.
0: എനിക്കത് അങ്ങനെ ഇനി കൊറേ കൊറേ പാട്ടുകൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേര് കൂടുതൽ പഴയ പാട്ടുകളൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു.
1: മറ്റേ ആദ്യം പറഞ്ഞ പോലെ പഴയ പാട്ടുകള് ജെൻസികൾ കേട്ടിട്ടാകുമ്പോ അവർക്ക് അതും കൂടി കുറച്ച് ഇഷ്ടമാവെന്ന് പറഞ്ഞില്ലേ?
0: അതെ അതെ, കഴിഞ്ഞ ദിവസം മെന്റലിസ്റ്റ് ആദ്യത്തെ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പം ബ്രില്യൻസ് വെച്ച് നോക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും പോയിന്റ്സ് എടുത്ത് പറയാനായിട്ട് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ?
1: ഇല്ല, ഇപ്പം അങ്ങനെ കാര്യമായിട്ടുള്ള ഓർമ്മയിൽ വരുന്നില്ല. ഞാൻ ഒന്നും കൂടി കണ്ടിട്ടാവുമ്പോ വേണമെങ്കിൽ ഇന്നലെ ഫ്രീ ആയിട്ടാണ് കണ്ടത്. നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാന്നുള്ള രീതിയിൽ ഭയങ്കര ഫ്രീ ആയിട്ടൊന്ന് കണ്ടത്,
0: മൈൻഡ് സെറ്റ് ആയിട്ടിരുന്നിട്ട് സ്വസ്ഥായിട്ടിരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കണ്ടു. ഞാൻ ഹായ് ഗുഡ് ഈവനിങ്, ഞാൻ എന്തൊരു കാര്യം പറയണം വിചാരിച്ച് വിട്ടുപോയി,
2: മറന്നുപോയി അല്ലേ. അന്ന് ഇതിനിടയിൽ ബി കെ യു നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന കേട്ടു. അപ്പൊ എനിക്ക് തോന്നി ഒരാൾ ഈ ഒരു സിനിമ ഒ ടി ടിയിൽ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞൊരു അഭിപ്രായത്തെ കുറിച്ചും കൂടി പറയാം. അതായത് നാനിയാണ് പറഞ്ഞത് തെലുങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞാണ്, നമ്മുടെ സാധാരണ ചില സീനുകൾ കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഉറങ്ങുന്ന സീനാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല എന്ന്. ചില ആൾക്കാര് ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എഴുന്നേക്കുന്ന പോലൊരു നോർമൽ ഒരു ഇതല്ലേ കാണുള്ളൂ, പക്ഷെ ആ ഉറക്കത്തിൽ എന്ത് ഡെപ്തിൽ വീണ് പോയി അതിനുശേഷം എഴുന്നേക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മളെ റെക്കോർഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഫീലില് അദ്ദേഹത്തിന് ഈ ബി കെ യുല് അവര് യാത്ര ചെയ്ത് കോട്ടയത്ത് നിന്ന് ഇങ്ങനെ എത്തുമല്ലോ, ഇവിടെ അങ്കമാലിയിൽ സെറ്റിൽ ആവാൻ വരുമല്ലോ. അപ്പം മമിതയുടെ ഒരു ഷോട്ട് ഉണ്ട് കാറിലുള്ളത്, ആ എഴുന്നേക്കുന്നത് കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തിട്ട് അദ്ദേഹം ഫോണില് വീണ്ടും അതിനെ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇരുന്ന് കാണുമായിരുന്നു. ആ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം, ആ അവളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ, പക്ഷെ നമ്മളൊക്കെ ശരിക്കും അങ്ങനെ എഴുന്നേറ്റ് വരുന്നേ.
1: രാവിലെ പിന്നെ രണ്ടാമത്തെ ദിവസം രാവിലെ എണീച്ചാൽ മുടി കെട്ടിയിട്ട് മുറ്റത്തേക്ക് വരുന്ന ഒരു സീനുണ്ട്, അത് ഇന്നലെ കണ്ടേരം ഭയങ്കര ഇതായിരുന്നു. അധികം മേക്കപ്പ് ഇല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തു.
0: അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു മൈന്യൂട്ട് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ്, ഇവരുടെ പേരുകൾ വിളിച്ച് പറയലോ ഡാൻസിന്റെ ആളുകളുടെ പേരുകൾ.
2: അപ്പൊ എന്നിട്ട്
0: ആ കറക്റ്റ് ആഷ്ലിയുടെ പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിവിന്റെ ഒരു എക്സ്പ്രഷൻ അടിപൊളി. ഞാൻ രണ്ടുമൂന്ന് വട്ടം ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും എക്സ്പ്രഷൻ കാണാൻ വേണ്ടി തന്നെ വീണ്ടും
1: മുഴുവൻ
0: പേര് പറയാൻ പറ്റുമോ? ആഷ്ലിയുടെ മുഴുവൻ പേരെന്താ പറയുന്നതെന്ന് പറയാൻ പറ്റുമോ?
2: അയ്യോ
1: ആഷ്ലി ഇല്ല, അതിന്റെ എന്തോ ഒരു വലിയ വീട്ടുപേരുണ്ട് ലാസ്റ്റ്.
0: ആരുടെയും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ട് ഒരു സുഖം, എനിക്കൊരു മനസ്സുഖം.
2: അത് ഞാൻ പിന്നെ 917 ഒന്ന് പറയേണ്ടി വരും
0: ഉത്തരം പറഞ്ഞേക്കാം.
2: അന്ന് ഞാൻ തിരിച്ചു വന്നിട്ട് ഉത്തരം പറയാം. നിങ്ങളിപ്പോ പോയി തപ്പിട്ട് ഒന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ
0: പെട്ടെന്ന് മനസ്സിലുണ്ടെങ്കിൽ പറയൂട്ടോ.
2: അതെ, എനിക്ക് ഓർമ്മയിലില്ല.
0: ഞാൻ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇന്ന് റീൽ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു.
2: ഓക്കെ ഓക്കെ ശരി, നടക്കട്ടെ. അപ്പൊ എന്തായാലും രണ്ടുപേരും പോയിക്കോളൂ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
0: ശരി എന്നാ,
2: അന്ന് പോയി ചായ കുടിച്ചോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
0: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ്
5: പ്രസന്റഡ് ബൈ
6: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
7: പവേർഡ് ബൈ
8: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്യുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
9: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
1: Chennai beats.
10: Tamil head of the hour.
11: In the art of podumakkolanda

ഉദയനാണ് താരം സിനിമയിലെ ആ ഒരു പാട്ടൊക്കെ കേട്ട് അടിപൊളി തിരിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ്. വെൽക്കം ബാക്ക്. അങ്ങനെ 917 ഈവനിങ്സിന്റെ ടൈമാണ്. എന്തായാലും ഈ ഒരു ടൈമിൽ കുറച്ച് മുമ്പ് ഞാനും നിസയൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് പ്രശാന്ത് കുമാർക്ക് അത് ഒരുപാട് റെഫറൻസ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി അന്നേ കണ്ടുപിടിച്ച കുറച്ച് റെഫറൻസാണ്. പക്ഷെ ഇപ്പോൾ OTTയിലേക്ക് വന്നപ്പോഴാണ് കുറേയും കൂടി ബ്രില്യൻസ് കണ്ടുപിടിക്കുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ എന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. അത് നമുക്കിനി അടുത്ത ദിവസം സിനിമ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം. എന്തായാലും എനിക്ക് പ്രശാന്ത് പറഞ്ഞൊക്കെ ഇഷ്ടപ്പെട്ടു. കാന്താരയുടെ റെഫറൻസ്, അതുപോലെ തുടരും മൂവിയിലെ റെഫറൻസ്, അതുപോലെ നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ പറയുന്ന ഹീറോ മൂവിയിലെ റെഫറൻസ്, ഇതൊക്കെയാണ് പ്രശാന്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. ഫിറോസ് പരിപ്പുവാട ജസ്റ്റിൻ ചേട്ടൻ്റെ വീട്ടിലെ ആ ഇഷ്ടപ്പെട്ട പലഹാരം അത് പറയുന്നതിൻ്റെ ഇത്, അത് അതിനൊരു റെഫറൻസ് ഉണ്ട് കേട്ടോ. അതെന്താ ഏതാന്നൊക്കെ ഞാൻ ഈ പറഞ്ഞാലേ നാളെ പറയാം. നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാം. ബെൻസ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിലായിരിക്കാം, ചിലപ്പോൾ ഇപ്പോൾ ആ ഒരു ലോങ് ഡ്രൈവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സ്ലോ ആയിട്ട് വരിക, കറക്റ്റ് സ്പീഡ് ലിമിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരിക. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈവനിങ് ടൈമാണ്, വീട്ടിലേക്ക് പെട്ടെന്ന് എത്താമെന്ന് വെച്ചിട്ട് പെട്ടെന്നൊക്കെ ഡ്രൈവ് ചെയ്ത് ടയേർഡായിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് എത്താമെന്ന് ചോദിച്ചിതാവണ്ട. നമുക്ക് സമാധാനത്തിൽ നല്ല പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോവാട്ടോ. ഈവനിങ് ആയിട്ട് എവിടെയാണ്, എങ്ങോട്ടേക്ക് പോകുന്നു പറയൂ, വിശേഷങ്ങൾ പറയൂ. പ്ലീസ് ക്യാൻ യു പ്ലേ അടിച്ചുപൊളി സോങ്? ഓക്കെ, ഫോർ മൈ സിസ്റ്റർ ഇൻ ലോ. സിസ്റ്റർ ഇൻ ലോൻ്റെ പേരെന്താണ്? സിസ്റ്റർ ഇൻ ലോൻ്റെ പേര് പറയൂ ബെൻസേ. ഓക്കെ, അവർ ഏകദേശം ആ റിലീജിയസ് കോംപ്ലക്സിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യുന്നു. ബെൻസൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് വേണ്ടി എന്തായാലും പാട്ട് വയ്ക്കുന്നതായിരിക്കും. ആളുടെ പേരും കൂടി എനിക്കൊന്ന് മെസ്സേജ് അയച്ചേക്കും കേട്ടോ. അപ്പം ഗുഡ് ഈവനിങ് ബാക്കി എല്ലാവർക്കും. രാജേഷ് കുമാറിനെയൊക്കെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരുടെയും മെസ്സേജിലേക്ക് ഞാൻ എത്താം. നിങ്ങളുടെയും മെസ്സേജസ് പോന്നോട്ടെ 5000997-ലേക്ക്. ജൂവൽ ജൂവലിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് വരുന്നുണ്ട്. സൂപ്പർ സോങ്ങാണ്, ഷാൻ റഹ്മാൻ സോങ്ങാണ്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: Abu Sidra Mallil, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
0: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
3: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂ തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: outrageous 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: Abu Sidra Mallil, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
3: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
2: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർമാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

ലവ് സിനിമയിൽ നിന്നുള്ള എസ് പി ബിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഹിന്ദി സോങ് കേട്ട് തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ. ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, ഓഫ് കോഴ്സ് വി ഓൾ ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ വിന്റർ സീസൺ. അതിൻ്റെതായിട്ടുള്ള കോൾഡ് കഫ് പ്രശ്നങ്ങൾ എല്ലാം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് തന്നെ അതാ തൊണ്ടവേദന ഇതുവരെയും പോയിട്ടില്ല, അത്രയും വേദന എടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, നമ്മുടെ ബീച്ചും ഫെസിലിറ്റിയും എല്ലാം നല്ല പ്ലാൻ ചെയ്തതുപോലെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ വരികയാണ്. ഓഫ് കോഴ്സ് വിന്റർ സീസൺ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ബീച്ചസിലേക്കൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോസ്റ്റ് ലെഷ്യർ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അത് കുറേയും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ, പലയിടങ്ങളിലും എക്സ്പാൻഡ് ചെയ്യാനും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ റെസിഡൻസിനും വിസിറ്റേഴ്സിനും വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ട് നൽകാനും വേണ്ടിയിട്ട്, കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നൽകാൻ വേണ്ടിയിട്ട് കൺട്രിയിലെ മിക്ക ബീച്ചസിലും അതിൻ്റേതായ ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതിൻ്റെ റീക്രിയേഷണൽ ഡെസ്റ്റിനേഷൻസ്, ഈ ബീച്ച് ഫ്രണ്ട് വ്യൂ ഉള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമല്ലോ, അങ്ങനത്തുള്ള സംഭവങ്ങൾ. പിന്നെ വേറെന്താ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങളാണ്. ഇപ്പം ഏകദേശം 18 ബീച്ചുകളിൽ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ എല്ലാ ബീച്ചസും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ക്യാമ്പിംഗ് സീസണിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരുക്കങ്ങൾ തുടങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഈ പറഞ്ഞ പോലെ വിന്റർ സീസൺ അടിച്ചു പൊളിക്കാൻ പറ്റും. ഈ ബീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീച്ച് ഏതാ? എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, നമുക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഖത്തറിലെ മിക്ക ബീച്ചസിലും പോയവരായിരിക്കാം ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാരും. നമുക്ക് ചില ബീച്ചസിൽ ഭയങ്കര ഒരു എപ്പോൾ തോന്നിയാലും നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലൊരു എന്തോ കണക്ഷൻ ഉണ്ടാവും. എനിക്ക് സീലയനാണ്, എന്താണെന്നറിയില്ല. മേ ബി റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് ആയിട്ടുള്ള ലോകത്തെ തന്നെ അത്ഭുതങ്ങളിലൊന്നായിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഡെസേർട്ടും ബീച്ചും കൂടി ഒന്നിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണോ അറിയില്ല, അതോ ഇനി കുറച്ചും കൂടെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്നതുകൊണ്ടാണോ അറിയില്ല, എന്തോ കുഞ്ഞുനാൾ മുതൽ എനിക്ക് സീലയൻ ബീച്ചുമായിട്ട് ഭയങ്കര ഒരു കണക്ഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വക്ര ബീച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ബീച്ചിൽ പോയൊരു ഫീൽ തരാറില്ല. അതെന്തോ തൊട്ടടുത്ത് കിടക്കുന്ന, നമ്മൾ നാട്ടിലൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പുഴയിലൊക്കെ പോയിട്ട് വരുന്ന ഒരു അവസ്ഥയില്ല, അല്ലെങ്കിൽ ഈ തോട്ടിലൊക്കെ പോയിട്ട് വരില്ല. അതുപോലെ എനിക്ക് വക്ര ബീച്ച് പോകുന്നത് അതിനേക്കാൾ കൂടുതൽ എനിക്ക് സീലൈൻ ബീച്ച് പോകും, ആ ബീച്ചിൽ പോയൊരു എഫക്റ്റ് വരാം. പിന്നെ ഈ അസർബൈജാൻ ബീച്ച്, മറ്റേ നമ്മുടെ എന്തായിരുന്നു ഫുവേറത് ബീച്ച്, അങ്ങനെയൊക്കെ കുറേ ബീച്ചസ് ഉണ്ട് അൽകോറിലെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ തന്നെ. അങ്ങനെ ഒരുപാട് പേർക്ക് അൽ റുവൈസ് ബീച്ചിലൊക്കെ പോകാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബീച്ച് ഏതാണ്, വേഗം മെസ്സേജ് അയക്കാം 5000917-ലേക്ക്. ഒപ്പം ഇതുവരെയായിട്ട് നിങ്ങൾ പോകാത്ത ഏതെങ്കിലും ഒരു ബീച്ചുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും നാളായിട്ട് ഏറ്റവും, അതായത് നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് പോയില്ല എന്ന് പറയില്ലേ, അതുപോലെ ഏറ്റവും അടുത്ത് ദോഹയ്ക്ക് കിടക്കുന്ന നമ്മുടെ വെസ്റ്റ് ബേയിലെ അവിടെ ഒരു ബീച്ച് സൈഡ് ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ടല്ലോ, അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ബാക്കി മിക്കടുത്തും പോയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുവരെയായിട്ടും പോകാൻ പറ്റാത്ത ഒരു ബീച്ച് ഉണ്ടെങ്കിൽ അത് സീലേൻ ഇഷ്ടപ്പെടുന്നവർ മെസ്സേജ് അയക്കുക. അപ്പം വേറെ ഏതെങ്കിലും ഒരു ബീച്ച് ഇഷ്ടമുള്ളത് പറയാൻ ആഗ്രഹമുള്ളവർ മെസ്സേജ് അയക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുവരെ പോവാത്ത ബീച്ച് ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യാം.

0: is Radio Suno 91.7 FM, Qatar's favorite radio station. ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
1: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
2: ഞാൻ രാജ് കലേഷ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91

0: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: 917 evenings.

917 evenings. വെൽക്കം ബാക്ക് തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് ബീച്ചസിനെ കുറിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു. ഖത്തറിലെ ബീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. പക്ഷെ പേര് കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒരു ഡി ഒരു ഡോട്ട് പിന്നെ എസ് എന്നാണ് കാണുന്നത്. ഡി ഡോട്ട് എസ് ഒ ഓക്കെ. എനിവേ, മെസ്സേജ് വന്നിരിക്കുന്നത് ഇത്രയും നാളുകളായിട്ട് ഖത്തറിലുണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഈ പറഞ്ഞ സീ ലൈൻ വരെ പോയിട്ടുണ്ട്, പക്ഷെ ഇൻലാൻഡ് സീയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ശരിയാണ്, ചില ഈ പറഞ്ഞ പോലെ 4x4 വെഹിക്കിളൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇൻലാൻഡ് സീയിലേക്കൊക്കെ പോകുള്ളൂ. ഇതുവരെ ഇൻലാൻഡ് സീ പോയി കാണാനായിട്ട് പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം മനസ്സിലെപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. സോ സ്വീറ്റ്. എന്തെങ്കിലും പോകാൻ പറ്റട്ടെ. ഈ പറഞ്ഞാൽ ഇൻലാൻഡ് സീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയിട്ട് ഇൻലാൻഡ് സീയിൽ ചെല്ലുക, എനിക്കൊന്ന് ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അല്ലേ. വെറുതെ പോവുക, അവിടെ ഇരിക്കുക, ഒരു ചായ കുടിക്കുക, കയ്യിൽ ഫ്ലാസ്കിൽ കുറച്ച് ചായ എടുത്തിട്ട് പോവുക, അവിടെ ചായ കുടിച്ചിരിക്കുക. എൻ്റെ മോനെ അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക, എന്തോ ഒരു ഒരു ഒരു സുഖം, അത്രേ ഉള്ളൂ. ആൻഡ് മിസ് ചെയ്തില്ല ഈ പറഞ്ഞ സീ ലൈൻ ബീച്ചിൽ മിക്ക ആൾക്കാരും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അതുപോലെ ഇഷ്ടമുള്ള ബീച്ചസ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലരുതാ അൽതഖീറ ബീച്ച് പറഞ്ഞവരുണ്ട്, ഫുവേറത്ത് ബീച്ച് പറഞ്ഞവരുണ്ട്, ഉംബ ബീച്ച് പറഞ്ഞവരും, സെഗ്രീത് ബീച്ച് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷേ ആരും പറയാത്ത എനിക്ക് ഇഷ്ടമുള്ള മറ്റു ചില ബീച്ചസ് ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് അൽഗാരിയ ബീച്ച്. അൽഗാരിയയിൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല, പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. അതുപോലെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഖത്താറ, വെസ്റ്റ് ബേ, അതൊക്കെ നമുക്ക് കുറേ കൂടി അറിയാവുന്നതാണല്ലോ. അതൊക്കെ വളരെ ലൈക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിനെയൊക്കെ കുറേ കൂടി ഒരു ബീച്ച് എഫക്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും കുറേ പേർക്ക് പിന്നെ ഈ പറഞ്ഞ അൽതഖീറയിൽ കൂടുതലും മാംഗ്രൂവ്സിൽ പോകാനായിട്ടായിരിക്കാം ചിലപ്പോൾ ഇഷ്ടമുള്ളത്. അതുകൊണ്ടായിരിക്കാം അങ്ങോട്ടേക്ക് അങ്ങനെ പോകുന്നത്. അങ്ങനെ സോ ബേസിക്കലി ഇതിലൊക്കെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ചില ബീച്ചസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഇതുവരെ പോകാൻ പറ്റാത്ത ബീച്ചസ് ഉണ്ടാവും. അങ്ങനെ എനിക്ക് പോകാൻ പറ്റാത്ത ബീച്ചസിൽ ഒന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, വെസ്റ്റ് ബേയിൽ, അവിടെ ഞാൻ ഇതുവരെയും പോയിട്ടില്ല. അൽഗാരിയിലും അൽവക്രയിലും സിമേസ്മയിലും പിന്നെ നമ്മുടെ ഉംബ ബീച്ചിലും എല്ലായിടത്തും പോയിട്ടുണ്ട്. ആൻഡ് അൽ മറൂണ ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഇതുവരെയും പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അതിന് വേറെ എന്തെങ്കിലും പേര് പറയുമോ എന്ന് എനിക്കറിയില്ല. ആൻഡ് സിമീസ്മ ബീച്ചാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് അടുത്ത ആൾ നീതി മോഹൻ വെലിയൂർ. നീതി മോഹൻ എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? സിമീസ്മ ബീച്ചാണ് നീതി മോഹൻ ഇഷ്ടം തോന്നുന്നു. അൽഗാരിയ അൽഖോർ ഓക്കെ, അസർബൈജാൻ ബീച്ചും. റിഷാലിൻ്റെ മെസ്സേജാണ്, റിഷാലിന് ഇഷ്ടമുള്ള ബീച്ചസിൻ്റെ മെസ്സേജാണെന്ന് തോന്നുന്നു. എന്തായാലും ഓരോ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഒരു ഫേവറേറ്റ് ബീച്ച് ഉണ്ടാവാം. ബീച്ച് ഇഷ്ടപ്പെടുന്നവർ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യില്ലേ, ബീച്ച് ഇഷ്ടമുള്ള ആളാണോ മൗണ്ടൻ ഇഷ്ടമുള്ള ആളാണ്, നമ്മൾ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വിച്ച് വൺ യു പ്രിഫർ എന്നുള്ളൊരു കാര്യം. വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും ചിലപ്പോൾ മൗണ്ടൻ പ്രിഫർ ചെയ്യുക, ഒരുപാട് പേർക്ക് ഇഷ്ടം ചിലപ്പോൾ ബീച്ച് തന്നെയായിരിക്കും. ആ ഒരു ബീച്ചിൽ പോയിട്ടിരിക്കുക, അവിടെ പോയിട്ട് സ്പെൻഡ് ചെയ്യുക, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ പോയിട്ട് ബാർബിക്യൂ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടിരിക്കുക, അതൊന്നും ഇല്ലെങ്കിൽ ശരിയാണ്. എനിക്ക് വെറുതെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിരുന്ന് പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ചായക്ക് കുടിച്ചിരിക്കാൻ. അപ്പം അങ്ങനത്തെ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവർ അവർ അടിപൊളിയാണ്, അല്ലാത്തവർ അടിപൊളിയാണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെനിക്ക് മെസ്സേജ് അയക്കണേ. നമുക്ക് വിൻ്ററൊക്കെ വന്നിട്ട് വി വിൽ പ്ലാൻ സംതിങ് ഓക്കെ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് അകത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇന്നലത്തെ ദിവസം, അതായത് ഒക്ടോബർ 3 ശനിയാഴ്ച, ഇന്നലെ ആകെ മൊത്തത്തിൽ ഒരു ഗെയിംസ് ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയധികം ഗെയിംസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാച്ചസ് നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ODI മാച്ച് ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു 7:30 സമയമൊക്കെ ആയപ്പോഴേക്കും മിക്ക ആൾക്കാരും വെയിറ്റ് ചെയ്തിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഏഷ്യൻ ഗെയിംസിന്റെ മെൻസ് ക്രിക്കറ്റ് ഫൈനൽ നടന്നത് ഇന്നലെയാണ്. ഇന്ത്യ അതിഗംഭീരമായിട്ടാണ് ഗോൾഡ് നേടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിരീടം നേടിയിരിക്കുന്നത് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ 20 ഓവർ മാച്ചിൽ പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ 192 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. രണ്ട് ടീമുകൾക്കും 6 വിക്കറ്റുകൾ പോകുകയും ചെയ്തു. പക്ഷെ ഇന്ത്യ 211 റൺസ് എടുത്താണ് ഈ ഒരു മാച്ച് ജയിച്ചത്. 19 റൺസിന്റെ വ്യത്യാസത്തിലാണ് ജയിച്ചത്. അതിൽ അഭിഷേക് ശർമ്മയാണ് 61 റൺസ് എടുത്ത് ലീഡിങ്ങിലുണ്ടായിരുന്നത് 28 ബോളിൽ നിന്നും. തിലക് വർമ്മ എടുത്തു 51 റൺസ് 22 ബോളിൽ നിന്നും. ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നിര നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തന്നെയാണ് അതിഗംഭീരമായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ശിവൻ ദുബെ ആൻഡ് ശ്രേയസ് അയ്യർ, അതുപോലെ ഇഷാന്ത് കിഷൻ, ഇവരൊക്കെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ ബോളേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബുംറ, എല്ലാവരും നമുക്ക് അടിപൊളി ബോളേഴ്സ് ഉണ്ടായിരുന്നു. അക്സർ പട്ടേൽ ഉണ്ടായിരുന്നു, വാഷിങ്ടൺ സുന്ദറുണ്ട്, ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ 2-2 വിക്കറ്റ് വീതം നമ്മുടെ അക്സർ പട്ടേലും വാഷിങ്ടൺ സുന്ദറും അതുപോലെ തന്നെ ശിവൻ ദുബെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിഗംഭീരമായിട്ട് ഇന്നലത്തെ മാച്ച് ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ പാകിസ്ഥാൻ്റെ പ്ലെയേഴ്സ് ആണെങ്കിലും നന്നായി തന്നെയാണ് അവരും ഈ ഒരു മാച്ചിൽ പ്രകടനം കാഴ്ചവെച്ചത്. ഹസൻ നവാസിൻ്റെ 96 റൺസ് 51 ബോളിൽ നിന്നും, സെയിം അയൂബിൻ്റെ അതുപോലെ 29 റൺസ് 22 ബോളിൽ നിന്നും. അങ്ങനെയാണ് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സ്കോർ കാർഡ് എന്ന് പറയുന്നത്. എല്ലാവരും ഓൾറെഡി കണ്ടു കാണും, എനിക്ക് തോന്നുന്നു ഇന്നലെ ലൈവ് കണ്ടവർ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ ലൈവ് കഴിഞ്ഞിട്ടാണെങ്കിലും ഹൈലൈറ്റ് കാണാനായിട്ടും ഒപ്പം തന്നെ സ്കോർ എന്തായി എന്ന് കാണാനായിട്ടെങ്കിലും ഉറപ്പാണ് കുറേ പേര് ഓൾറെഡി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനപ്പോൾ ഈ ഏഷ്യൻ ഗെയിംസിൻ്റെ നമ്മുടെ ഈ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാനിത് ഓക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ ഭയങ്കര മാച്ച് കണ്ടോണ്ടിരിക്കുക. ഞാനും വിചാരിച്ചേ ഭയങ്കര മാച്ച് കാണാണല്ലോ, മിക്കവാറും ഇന്ത്യയുടെ ക്രിക്കറ്റ് ആയിരിക്കും എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തായി എന്ന് ചോദിച്ചപ്പോൾ ആള് ഇന്ത്യയുടെ ക്രിക്കറ്റ്, അതായത് ഏഷ്യൻ ഗെയിംസ് അല്ല, നേരെ തിരിച്ചൊരു ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മാച്ചിൻ്റെ അപ്ഡേറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും അതും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ച് ആയിരുന്നു കേട്ടോ. എന്താണ് ഏതാണ് കാര്യങ്ങളൊക്കെ തന്നെ വഴിയേ പറയാം. ഇപ്പം നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ. സൂരജ് സന്തോഷ് പാടിയൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
4: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വിലക്കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
5: Hey, this is Namita Pramod.
6: You are listening to
5: Radio Suno 91.7

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലറി നൗ ഓപ്പൺ അറ്റ് സഫാരി മോൾ അബുഹമൂർ.
1: വെൽക്കം ബാക്ക്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഗോൾഡ് റേറ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ. 24 ക്യാരറ്റ് ഗോൾഡ് 499.5 പൂജ്യം കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 460.5 പൂജ്യം കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 430 ഗോൾഡ് 499.5 പൂജ്യം കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 460.5 പൂജ്യം കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 430

ജ്വലേഴ്സ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് യെസ്, നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണെന്ന് അറിയാം. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ ഷഹബാസ് അമൻ ദാ ഖത്തറിലേക്ക് എത്താനായിട്ട് പോവാണ്. നമ്മുടെ സ്വന്തം ക്യൂവിൻ ഇവൻസ് ആണ് ഷഹബാസ് അമനെ ഖത്തറിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് അതിന്റെ ടിക്കറ്റ്സ് ഒക്കെ ഓണായി കഴിഞ്ഞു. ടിക്കറ്റ്സ് ഒക്കെ എന്തായാലും ഒന്ന് പോയി നോക്കാനായിട്ട് മറക്കണ്ട, ക്യൂ ടിക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒപ്പം തന്നെ നല്ലൊരു ഷഹബാസ് അമൻ പാട്ടുമാണ് അടുത്തതായിട്ട് വരാനായിട്ട് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞത് തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. മായാനദിയിലെ ആ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ടുകളൊക്കെ നേരിട്ട് അദ്ദേഹം പാടുന്ന കേൾക്കാനായിട്ട് നിങ്ങളും എത്തിച്ചേരാൻ മറക്കരുത് കേട്ടോ.

0: This is Radio Suno. 91.7 FM. Qatar's favorite radio station. Abu Sidra Model. Drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
3: Now? We still have time for the festive season.
2: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
0: This is Radio Suno
4: 91.7 FM
0: Qatar's favorite radio station.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്. അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്തുണ്ടല്ലോ സത്യത്തിൽ, ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഒരു കേട്ടപ്പോൾ സങ്കടം വന്നൊരു കാര്യമാണ് ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. ചിലപ്പോൾ മലയാളികളിലേക്ക് അധികം ഈ ഒരു കാര്യം എത്തിക്കാണില്ല, അതുകൊണ്ട് തന്നെയാണ്. കാരണം മലയാളികൾ എന്ന് പറയുമ്പോൾ എല്ലാ ലാംഗ്വേജിലെയും സിനിമകൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ എല്ലാ ലാംഗ്വേജും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ നമ്മളങ്ങനെ പേര് എടുത്ത് പറഞ്ഞ് അറിയുന്നവർ കുറച്ച് കുറവായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കൊക്കെ വളരെ വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതേപോലെ ഒരു അതിഗംഭീരമായിട്ടുള്ള നിരവധി സിനിമകൾ, അതും എല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നിട്ടുള്ള ഒരു വെറ്ററൻ ഫിലിം മേക്കറുണ്ട്, സംഗീതം ശ്രീനിവാസ റാവു. അദ്ദേഹം ഇന്ന് നമ്മളെയൊക്കെ വിട്ടുപോയി. അപ്പോൾ 94 വയസ്സിൽ പോകുന്ന ഒരു ട്രൂ ലെജൻഡ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ചിട്ടൊന്നും പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഒരു സിനിമ, ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമ, ആദ്യത്തെ ഹൈ ഫാൻറ്റസി ഡ്രാമ ഫിലിം, ബയോപിക് ഓഫ് എ റിയൽ ഡാൻസർ എന്നുള്ള രീതിയിൽ സുധാ ചന്ദ്രനെ വെച്ച് ആളുടെ തന്നെ ലൈഫ് നമ്മളെ കാണിച്ചു തന്ന ഒരു ഡിറക്ടർ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചലഞ്ച്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു സഹോദരൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ട്വിൻസ് എന്നുള്ള രീതിയിൽ രണ്ട് സഹോദരന്മാരിൽ തന്നെ ഒരാൾ ഒരു പൊക്കം കുറഞ്ഞ ഒരാളായിട്ട് വരുന്ന, അതും രണ്ടും ഒരേ ആൾ തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്. എല്ലാവർക്കും അറിയാം അപൂർവ സഹോദരങ്ങൾ ആ ഒരു സിനിമ. അതുപോലെ ഒരുപാട് 4 ക്യാരക്ടറിൽ കമലഹാസൻ വരുന്നൊരു സിനിമയുണ്ട്, മൈക്കിൾ മദന കാമരാജൻ, എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ് അതും. അതിനോടൊപ്പം ഒരു ഹീറോ തന്നെ ഒരു ലേഡി ഗെറ്റപ്പിൽ വന്ന അതിഗംഭീരമായ ആദ്യമായിട്ട് ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ച് തകർത്തൊരു മൂവിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവസാനം, അതായത് ഇന്ത്യയിൽ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഫിലിം ഡിറക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് നിന്നിരുന്ന ഈ പറഞ്ഞ സംഗീതം ശ്രീനിവാസ റാവു സർ, അദ്ദേഹത്തിൻ്റെ തന്നെ 94 വയസ്സിൽ ഇപ്പോൾ ഇന്ന് നമ്മളെ വിട്ടുപോയപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ഇതേ ഈ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹം ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. മ്യൂസിക്കൽ ഫിലിമായിരുന്നു സംഗീതം എന്ന് പറയുന്നതും. അപ്പം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില സിനിമയിലെ പാട്ടുകൾ കൂടി ചിലപ്പോൾ ഞാൻ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും.

0: അപൂർവ സഹോദരങ്ങൾ മാത്രമല്ല കേട്ടോ, പുഷ്പക വിമാനം, അതുപോലെ ആദിത്യ 369, ഇങ്ങനത്തെ ഒരുപാട് സിനിമകളാണ് 1980കളിലും 90കളിലും നമുക്ക് വേണ്ടി അദ്ദേഹം
1: തന്നിട്ടുള്ളത്.
0: ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സ്റ്റോറീസും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു, ആദ്യമായിട്ട് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ഡിറക്ടേഴ്സിൽ ഒരാൾ തന്നെയാണ് സിംഗീതം സാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു തമിഴിൽ കമലഹാസൻ സാറിനെ വെച്ചിട്ടാണ് സിനിമകൾ ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ വലുതായിട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടില്ല. ആകെ ഈ പറഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ സുന്ദരി നീയും സുന്ദരൻ ഞാനും കേൾപ്പിച്ചെന്നില്ലേ, മൈക്കിൾ മദന കാമരാജൻ, അത് മാത്രമാണ് മലയാളത്തിൽ ഇറങ്ങിയതെന്ന് പറയാം, അല്ലെങ്കിൽ മലയാള ലാംഗ്വേജിൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് തെലുഗു, അതുപോലെ തമിഴ്, അതുപോലെ കന്നഡ, ഹിന്ദി ഒക്കെയാണ്. ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ, എല്ലാ ലാംഗ്വേജിലെയും സൂപ്പർ താരങ്ങളുടെ ആദ്യകാലത്തെ ഏറ്റവും ഹിറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ സംഗീതം ശ്രീനിവാസ് റാവു സാറിൻ്റെ കൂടെയായിരുന്നു.

അങ്ങനെ നന്ദി അവാർഡും അതുപോലെ കർണാടക സ്റ്റേറ്റ് ഫിലിം അവാർഡുകളും നിരവധി നിരവധി നാഷണൽ അവാർഡുകളും ലഭിച്ചിട്ടുള്ള സംഗീതം ശ്രീനിവാസ റാവു എന്ന ലെജൻഡറി ഫിലിം ഡിറക്ടർ, അല്ലെങ്കിൽ ആ ഇന്നോവേറ്റീവ് ഫിലിം മേക്കർ, നമ്മളെയൊക്കെ വിട്ടു പോകുമ്പോൾ അദ്ദേഹം ഫിലിം ഡിറക്ടറിനോടൊപ്പം നല്ലൊരു സ്ക്രീൻ റൈറ്റർ ആയിരുന്നു എന്നുള്ള കാര്യവും, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറായിരുന്നു, ഒരു കമ്പോസറായിരുന്നു, അതിലൊക്കെ ഉപരി ഒരു ആക്ടറായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. 1931 സെപ്റ്റംബർ 21 ജനിച്ച അദ്ദേഹം ഇന്ന് ഒക്ടോബർ 4 അതിൻ്റെ വാർത്ത പുറത്തേക്ക് വന്നത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഇന്നലെ എനിക്കൊന്ന് ലേറ്റ് നൈറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. എന്തായാലും ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല സിനിമകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദിയുടെ ഷോ കാണാൻ പോയപ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ, ഐ മീൻ സിനിമ ഫീല് തന്നെയായിരുന്നു. എന്തായാലും ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് നമ്മളുടെ ചൈൽഡ്ഹുഡ് മെമ്മറി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ട് വളർന്ന ചില സിനിമകളായിരിക്കും, അല്ലെങ്കിൽ അതിലെ പാട്ടുകളായിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കൊക്കെ കുറേം കൂടി early 2000 ആയിരിക്കാം ഒരു നൊസ്റ്റാൾജിയ എന്നുണ്ടെങ്കിൽ, ചിലർക്ക് 90s കാലഘട്ടമായിരിക്കാം, ചിലർക്ക് 80s ആയിരിക്കാം, ചിലർക്ക് അതിന് മുന്നുള്ള സിനിമകളും പാട്ടുകളും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് ഇപ്പം ഇറങ്ങുന്ന ഈ ഒരു സിനിമകൾ മാത്രമാണ്. പക്ഷേ ഏറ്റവും നല്ല സിനിമകളൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല പാട്ടുകളൊക്കെ നമ്മളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, 90s 80s ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ കുഞ്ഞുങ്ങൾക്കും കൂടി അത് പകർന്നു കൊടുക്കുക, അവർക്കും കൂടി അത് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ അവരെ ഒന്ന് ശീലിപ്പിക്കുക, അവരെ ആ ഒരു മൂവിയൊക്കെ ഇട്ടുകൊടുത്ത് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയുടെ പാർട്ടാക്കാനായിട്ട് നമ്മൾക്കും കൂടി പറ്റുന്ന രീതിയിൽ നമ്മളുടെ നല്ല നല്ല സിനിമകൾ കാണിച്ചു കൊടുക്കണം എന്ന് ആദി പറഞ്ഞൊരു ഡയലോഗുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ പൊതുവേ കുറേ പഴയ സിനിമകൾ പോയി കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൈക്കിൾ മദന കാമരാജനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ അപൂർവ സഹോദരങ്ങളൊക്കെ കാണാനായിട്ട് ഇടവന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള, അതായത് സംഗീതം ശ്രീനിവാസ റാവു എന്ന് പറയുന്ന ലെജൻഡറി ഡിറക്ടറിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് തീരെ ഈ പറഞ്ഞ പോലെ എൻ്റെ കാലഘട്ടമേ അല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ സിനിമകളൊക്കെ കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടവരാണെങ്കിൽ പോലും ഇത്രയും നല്ല സിനിമകൾ കാണിച്ചു കൊടുക്കാൻ ഒരു ലിസ്റ്റ് ഓഫ് മൂവി തന്നെ സംഗീതം സാറിൻ്റെ ഒരു വിക്കിപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ മാക്സിമം കണ്ടു നോക്കുക. സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ നല്ല ക്രാഫ്റ്റുകളുണ്ട്. അതൊക്കെ ലാംഗ്വേജ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡബ് ചെയ്തതോ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ വെച്ചോ ഒക്കെ തന്നെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത്രയും നല്ല മൂവീസാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പറയണം എന്ന് തോന്നി. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് മൈക്കിൾ മദന കാമരാജൻ്റെ പാട്ടിലേക്ക് തന്നെയാണ്. ഒരുപാട് സങ്കടമുണ്ട് എനിക്ക്, എന്താണെന്നറിയില്ല. ഞാൻ ഭയങ്കര എന്തോ എന്തോ എന്തോ എന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിറക്ടറായ ഒരു സങ്കടം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
5: Tamil Fresh. Tamil Fresh.
6: Tamil Fresh.
7: Tamil Fresh song of the hour.
8: Fresh, fresh, fresh.

0: കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വിലക്കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
0: 917 evenings.

0: വചനങ്ങളിലൂടെ
1: ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 7 evenings only on Radio Suno 91.7 FM. ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് കസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. ഈ ഒരു സമയം വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആണ്. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു പ്രെയർ ബ്രേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കറക്റ്റായി ഫാക്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് അറിഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അപ്പം തന്നെ എഐയോട് ചോദിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഏതാണ് സെർച്ച് എഞ്ചിൻ അതിലേക്ക് പോയിട്ട് ചെക്ക് ചെയ്യുക, ഇതൊക്കെയാണല്ലോ നോർമലി ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തുമാത്രം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലൊക്കെ തന്നെ കറക്റ്റായിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു എഐ ജനറേറ്റഡ് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഈ ഒരു യൂസേഴ്സ് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ അത് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊക്കെ പോകാം. സോ ബേസിക്കലി ഇനി കുറച്ചധികം ടെക് സംസാരം അല്ലെങ്കിൽ ടെക് ലോകത്തെ കുറച്ചധികം ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് എഐനെ വിശ്വസിക്കാൻ പറ്റില്ല. പൂർണ്ണമായും ചിലപ്പോൾ അതിൽ തെറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ വന്നേക്കാം. എപ്പോഴും ചെക്ക് ചെയ്യണം. ഇപ്പോൾ നേരെ പോയിട്ട് നമ്മൾ ജെമിനി എടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഏതിലടുത്താണെങ്കിലും അവർ എഐ എടുത്ത് ചോദിക്കുന്ന സമയത്ത് അത് കറക്റ്റാണോ നോക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും റെഫറൻസസിലേക്കോ ഏതെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള ജേർണൽസിലേക്കോ അല്ലെങ്കിൽ എന്ത് ഡോക്യുമെൻ്റ്സ് ആണെങ്കിലും വേറെയൊക്കെ അവൈലബിൾ ഉള്ളതിലൊക്കെ നോക്കി ക്രോസ് ചെക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. പക്ഷേ ഇതിൻ്റെയൊക്കെ തന്നെ ഡേറ്റ എൻട്രി ഉണ്ടല്ലോ. അതായത് ഇതൊക്കെ ആദ്യം തന്നെ ഇതിലേക്ക് കയറ്റുന്ന ആ ഒരു ഡേറ്റ എൻട്രി സമയത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എഐ ഷുഡ് ബി ഫാക്ട് ചെക്ഡ്. കറക്റ്റ് ഫാക്ട് ചെക്ക് ചെയ്യണം, കംപ്ലീറ്റ്ലി മാനുവലി ചെക്ക് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ഭയങ്കരമായിട്ട് നമുക്കൊരു ആശ്വാസം നൽകും എന്നുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഒരു ഭയങ്കര വലിയ എമൗണ്ട് ലൈക്ക് ലാർജ് എമൗണ്ടിൽ കുറേ റിസർച്ച് ചെയ്ത് പോയിട്ട് എല്ലാം കഴിഞ്ഞ അവസാനം ഇതിൽ എന്തൊക്കെയോ തുടക്കത്തിൽ തെറ്റ് വന്നു, അത് കാരണം പിന്നുള്ള ഫുൾ ഡേറ്റ തെറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളൊക്കെ ചെയ്യുന്ന വല്ല അസൈൻമെൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഓഫീസിലേക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യത്തിനോ ഒക്കെ വേണ്ടി നമ്മൾ നോക്കിയിട്ട് അവസാനം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ, ടോട്ടലി പിന്നെ അതങ്ങ് തെറ്റിപ്പോവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഗൂഗിൾ ഇത് ക്ലിയർ ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈ ഒരു ലാർജ് എമൗണ്ട് ഓഫ് പേജസും കാര്യങ്ങളൊക്കെ തന്നെ എഐ ടൂളിന് കറക്റ്റായിട്ട് ഈ പറഞ്ഞ ഇതൊക്കെ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് വേണം പബ്ലിഷ് ചെയ്യാൻ. ആൻഡ് വയലേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് ഗൂഗിളിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്കെയിൽഡ് കോണ്ടന്റ് അബ്യൂസ് എന്ന് പറയുന്നത് സ്പാം പോളിസീസും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതൊരു വലിയൊരു എനിക്കൊരു സെർച്ച് ക്വാളിറ്റിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആ വെബ്സൈറ്റിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ വലിയ സ്റ്റെപ്പ് തന്നെയാണ്. ഇറ്റ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി യു നോ യൂസ്ഫുൾ ടു മെനി പീപ്പിൾ. അത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു വലിയ ഒരു റിപ്പോർട്ടിന് വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു യൂസേജ് മനസ്സിലാവുന്നത്. നോർമൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് നമുക്ക് അത്ര വലിയ കുഴപ്പം തോന്നില്ല. പക്ഷേ വലിയ വലിയ

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Abu Sidra Mallil, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is Radio Suno 91.7 FM, Qatar's favorite radio

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർമാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

0: സുസിദ്ര മോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
3: Now? We still have time for the festive season.
2: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
4: Hi, this is Rahman.
5: You are listening to Radio Suno
4: 91.7 FM.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
5: Chennai Beats.
6: Tamil, head of the R.
7: In the art of podumakkolanda.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: Joy Alukas 917 evenings presented by
4: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare mathram.
1: Powered by
5: Qatarinte Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
2: and
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വിലക്കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
1: ഞാൻ രഞ്ജി പണിക്കർ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനു 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: 917 Evenings.
4: ഖത്തറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളാണ് അവിടെ ഏഷ്യൻ ഗെയിംസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറേ മെഡലുകൾ നേടുന്ന ഓരോരോ അത്ലീറ്റ്സിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഖത്തറിന് വേണ്ടിയിട്ട് സ്വർണ്ണ മെഡലും ഒക്കെ തന്നെ നേടുന്നവരെ കുറിച്ചിട്ടും കൂടി പറയണ്ടേ. അങ്ങനെ ഖത്തർ അങ്ങനെ ഒരു ഹിസ്റ്ററി ഇപ്പം നേടിയിരിക്കുകയാണ്. അതായത് ഏഷ്യൻ ഗെയിംസ് 2026 ഇതിൽ റഷീദ് നവാഫ് ആൻഡ് ഷറി നവാഫ് രണ്ടു പേരും ദ ഫസ്റ്റ് എവർ ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലാണ് പാരൽ നേടിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഒഫീഷ്യൽ ഗെയിംസ് പ്രോഗ്രാമിന്റെ ഡെബ്യൂ കൂടിയായിരുന്നു പാരൽ എന്ന് പറയുന്നത്. അതിൽ ഗോൾഡ് മെഡൽ അങ്ങനെ നേടിയിരിക്കുന്നത് ഖത്തറാണ് കേട്ടോ. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഷെരീഫ് യുനോസ് ആൻഡ് അഹമ്മദ് തിജാന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാനായിട്ട് പറ്റി. ബീച്ച് വോളിബോൾ ടൈറ്റിൽ ഏകദേശം തേർഡ് ടൈം ആണെന്ന് തോന്നുന്നു ബാക്ക് ടു ബാക്ക് അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഈ പറഞ്ഞ പോലെ അതിപ്പം സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ബ്രോൺസ് മെഡൽസ് ആണെങ്കിലും ഒക്കെ തന്നെ അവരിങ്ങനെ ബാക്ക് ടു ബാക്ക് നേടി ഖത്തറിൻ്റെ എപ്പോഴും ബീച്ച് വോളിബോളിൽ പേര് വരുന്ന ഒരു രണ്ട് പേര് തന്നെയാണ് നമ്മുടെ ഷെറിഫ് ആൻഡ് അഹമ്മദ് തിജാൻ എന്ന് പറയുന്നത്. അങ്ങനെ അത് ഗംഭീരമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒക്കെ തന്നെ പെർഫോമൻസ് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ നടക്കുന്നത് കേട്ടോ. ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ റാഷിദ് ആൻഡ് മഷ്രി, അവർ അതിഗംഭീരമായിട്ടാണ് ഡോമിനേറ്റ് ചെയ്തത് ഈ ഒരു ത്രൂ ഔട്ട് പാഡലിൽ. മലേഷ്യൻ്റെ ക്രിസ്റ്റീന ചിൻ ആൻഡ് ഐഡൻ യൂനസ് ഇവരെ രണ്ടുപേരെയാണ് ബീറ്റ് ചെയ്ത് ഫൈനലിൽ അതിഗംഭീരമായിട്ട് ആ ഒരു ഗോൾഡ് മെഡൽ നേടിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് വി ഓൾ ആർ സോ ഹാപ്പി. ഇനിയും ഖത്തർ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ബോത്ത് അവർ നേഷൻസ് രണ്ടും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു.

ഈ ഒറിജിനൽ കണ്ടന്റിന് ഭയങ്കര ഒരു മുൻഗണന കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ. വെൽക്കം ബാക്ക്, ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM. സോ ബേസിക്കലി ഷോർട്സിൽ, അതായത് യൂട്യൂബ് ഷോർട്സിൽ വൻ മാറ്റങ്ങളാണ് പുതിയതായിട്ടുള്ള അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് കേട്ടോ. ബേസിക്കലി ഈ ഒരു ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ വലിയൊരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ യൂട്യൂബ് ഷോർട്സിൽ വന്നിരിക്കുന്ന ഈ ഒരു വലിയ നോട്ടീസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇപ്പം ഒറിജിനൽ ക്രിയേറ്റേഴ്സിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ അവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാനും അവരുടെ ആ ഒരു ഇതിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കാനൊക്കെ തന്നെയാണ് ഈ ക്ലിപ്പിംഗ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഇപ്പോൾ പുതിയ പുതിയ ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എഡിറ്റ് ചെയ്യുക, പുതിയ ഷോർട്ടുകൾ ഈ പറഞ്ഞ പോലെ ഉള്ളതിൽ നിന്ന് തന്നെ എടുക്കുക, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുക, ഇതൊക്കെ സാധാരണ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യൂട്യൂബ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ക്രാക്ക് ഡൗൺ ചെയ്തിട്ട്, ഈ ഒരു പ്രാക്ടീസ് ക്രാക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ യൂസർ ആരാണോ അവർക്ക് അവർക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വന്നത് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. കാരണം പ്രയോറിറ്റി കൊടുക്കുക ഒറിജിനൽ കണ്ടന്റിന് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ തന്നെ, ഇന്നലെ അല്ലല്ലോ, സോറി, തേഴ്സ്ഡേ നമ്മുടെ ഹിപ്സ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെയൊക്കെ തന്നെ, ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ ഹിപ്സ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിപ്സ്റ്ററിന് ഇതുവരെയായിട്ട് നമ്മൾ യൂട്യൂബ് കുറേ നാളായിട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ ആക്റ്റീവ് അല്ല എന്ന്, കുറേ നാളായിട്ട് ആക്റ്റീവ് അല്ല എന്ന് തോന്നിപ്പിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആളുടെ തന്നെ കോണ്ടൻസ് എടുത്തിട്ടാണ് വേറെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ചെറിയ ചെറിയ വീഡിയോ ആക്കിയിട്ട് അവരുടെ പേജുകളിൽ ഇടുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ സജഷൻ വരുന്നു ബേസിക്കലി. അപ്പം എന്ത് വിചാരിക്കും നമ്മൾ, ഓ ഇത് ഹിപ്സ്റ്റർ ഇട്ടാന്ന് വിചാരിക്കും നമ്മൾ. ആരാ എന്താണെന്ന് യൂസർ നെയിം നോക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ആ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒറിജിനൽ കോണ്ടന്റിന് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനൊരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ബേസിക്കലി ഇതൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നും, ആൻഡ് ക്രിയേറ്റേഴ്സിനൊക്കെ തന്നെ എൻഷുർ ചെയ്യാൻ പറ്റും അവരുടെ ഒറിജിനൽ കണ്ടന്റ് വേറൊരാൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതിനൊരു ഒരു ഉറപ്പും കൂടി കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യത്തിലാണ് ഇങ്ങനൊരു പുതിയ അപ്ഡേറ്റുമായിട്ട് അങ്ങനെ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Hi, Nyan Roma.
5: You're listening to Radio Suno 91.7 FM.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
5: Radio Suno

0: സിദ്രാമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്രാ മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്രാ മോൾ.
2: Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkolanda.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. എനിക്കുണ്ടല്ലോ നല്ലൊരു അടിപൊളി ഫോട്ടോ അയച്ചു തന്നിട്ട് പറയാണ്, അഷ്ടമിയെ ഞാൻ കണ്ടിരുന്നു കേട്ടോ പ്രോഗ്രാമിന്, പക്ഷെ അന്ന് കാണാൻ പറ്റിയില്ല എന്ന്. സംഭവം കഴിഞ്ഞ ദിവസം നടന്ന ഇൻസോംനിയയ്ക്ക് വന്നിട്ട് ഈ പറഞ്ഞപോലെ വന്ന് കണ്ട് സംസാരിച്ച് പോകാൻ പറ്റിയില്ല എന്നുള്ള പരിഭവം കാണിക്കുകയാണ്. പക്ഷെ എൻ്റെ ഫോട്ടോ ദൂരത്തു നിന്നെടുത്തു, അത് കൊള്ളാട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നു അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. ദോസ് ഹു മിസ്ഡ് ഇറ്റ്, യു റിയലി മിസ്ഡ് ഇറ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ക്യൂൻ ഇവൻസ് അതിഗംഭീരമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയത്. QNCC ആ ഒരു ഓഡിറ്റോറിയം, ഓ മൈ ഗോഡ്, എന്ത് രസമാണ് ആ ഒരു സ്റ്റേജ്. ചുമ്മാതല്ല അന്ന് ജിസ്ജോയും നമ്മുടെ ആദ്യം വന്നപ്പോൾ പറഞ്ഞത്, ഏറ്റവും അവരുടെ ഫേവറേറ്റ് സ്റ്റേജസിലൊന്ന് ഇതാണെന്ന്. QNCC അൽ മയാസ ഹാൾ, സച്ച് എ ഫാബുലസ് ഹാൾ, ആൻഡ് അത്രയും നല്ല രസമായിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. എനിക്ക് സത്യത്തിൽ ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞു പോയി എന്നൊന്നും എനിക്ക് സത്യത്തിൽ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജിസ്ജോയ് വന്നിട്ട് പറഞ്ഞതും സാധാരണ ഒരു 2.5 മണിക്കൂറുള്ള ഷോ, ഇത്തവണ 3 മണിക്കൂറും 10 മിനിറ്റോ അങ്ങനെ എന്തോ ആണ് ടൈമിംഗ് പറഞ്ഞത്. എന്തായാലും സൂപ്പറായിട്ടൊരു ഒരു രസമായിട്ട് നമുക്കിങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട് എല്ലാം. നമുക്കും അത് ഭയങ്കര ഒരു വൗ ഫാക്ടറായിട്ട് തോന്നും. ഒരു അബ്സല്യൂട്ട്ലി ലൈക്ക് ലിറ്ററലി ഒരു സ്റ്റണിങ് ഷോ തന്നെയായിരുന്നു. ഒരു അതുകൊണ്ട് തന്നെ വലിയൊരു അപ്ലോസ് നമ്മൾ കൊടുക്കണം. അതിപ്പോൾ ക്യൂൻ ഇവൻസിനാണെങ്കിലും ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സിനാണെങ്കിലും സച്ച് എ ഫാബുലസ് ഷോ കൊണ്ടുവന്നതിന്, ആൻഡ് മെൻ്റലിസ്റ്റ് ആദിയുടെ ഫുൾ ടീമിന്, ജിസ്ജോ എന്ന് പറയുന്ന ഡിറക്ടറിന്, അതിനൊക്കെ ഉപരി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ക്യൂൻ ഇവൻസിൻ്റെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ ക്യാമറ ടീം, സൗണ്ട് ടീം, അത് സിംഫണി ആണെങ്കിലും, അതുപോലെ നമ്മുടെ അനീഷ് ഏട്ടനാണെങ്കിലും, അനീഷ് കിൽഡ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സോ എവ്രിബഡി ഓൾ ടുഗെദർ ഒരുമിച്ച് വന്നപ്പോൾ സൂപ്പർ ഒരു ഷോ നൽകി എന്നുള്ളതാണ്. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയോ, 12 something ആയിട്ടോ കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ പോകാനുള്ള നിർത്തിയില്ലായിരുന്നു. പിറ്റേ ഓഫീസുള്ളതുകൊണ്ടേ പിന്നെ ആർക്കും അവിടെ നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും സമയമില്ല, ഓടുകയായിരുന്നു. അപ്പോൾ അത്രയും ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കൊണ്ട് എനിക്കും ആരെയും കാണാൻ പറ്റിയില്ല. ബട്ട് ഐ ജസ്റ്റ് റിയലി എൻജോയ്ഡ് ദ ഷോ. എന്നിട്ട് നേരെ ഞാനും ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് പോയി. കുഡോസ്, ലിറ്ററലി യോ കുഡോസ് ടു ദ ഹോൾ ടീം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. ഈ ഒരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
4: നമസ്കാരം, ഞാൻ സിതാര.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

ഒരുപാട് പേര് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന കാറുകളൊക്കെ തന്നെ ഇപ്പം പെട്രോളിൽ നിന്ന് മാറി ഇലക്ട്രിക്കിലേക്കൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അഫ്കോഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഖത്തറില് പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് തന്നെ ഖത്തർ ഇവിടുത്തെ ടീം തന്നെ സത്യത്തിൽ കുറച്ചും കൂടി ആ ഒരു ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജിങ് നെറ്റ്വർക്ക് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് തന്നെ അതിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് നൽകാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. യൂസേഴ്സിന് ഒരു രീതിയിലും ബുദ്ധിമുട്ട് വരാതിരിക്കാനും കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് നൽകാനും വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഡിജിറ്റൽ സർവീസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ ആയിട്ടുള്ള കറാമയുടെ ഒരു വലിയ എഫേർട്ടും ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. കാരണം സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഖത്തർ നാഷണൽ മിഷൻ 2030 ഭാഗം കൂടിയാണ്. സോ അതുകൊണ്ട് അതിലേക്ക് ആ ഒരു വലിയൊരു വിഷനിലേക്ക് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കുറച്ചും കൂടി ഈ വി ചാർജിങ് സ്റ്റേഷൻസ് വരാനായിട്ട് പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്കും ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അല്ലേ, ഒരു ഗ്രീൻ കളർ സിമ്പിൾ അല്ലെങ്കിൽ ആ പാർക്കിംഗ് സ്പോട്ടൊക്കെ അങ്ങനെ ആക്കിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആൻഡ് മോർ ഓഫ് യുനോ അങ്ങനത്തെ ചാർജിങ് സ്പോട്ടുകൾ വരുന്നതിലൂടെ തന്നെ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെഹിക്കിൾസ് എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടി കിട്ടും. എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ലൊരു ഒരു നൈറ്റ് വിഷ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഒരുപാട് പേര് ടയേർഡായിട്ട്, ഇപ്പം ഞാനും കുറച്ച് ടയേർഡാണ്. ആക്ച്വലി എൻ്റെ ശബ്ദമാണെങ്കിലും കുറച്ച് ടയേർഡാണ്, കാരണം തൊണ്ടവേദനയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മെല്ലെയാണ് സംസാരിക്കുന്നത് ഇൻഫാക്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു വെതർ കണ്ടീഷനിൽ വരുന്ന മാറാണ്ട് നിൽക്കുന്ന ഈ ഒരു കോൾഡ് ആൻഡ് ഫീവറിൽ നിന്നൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ മാറി വരട്ടെ. എനിക്കും അതുപോലെ തന്നെ മാറാനായിട്ട് പറ്റട്ടെ. എൻ്റെ തൊണ്ടവേദനയാണ് പോകാത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉഷാറായിട്ട് അടുത്ത ദിവസങ്ങളിലും കീട്ട് കീട്ട് കൂട്ടുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് ചൂടുവെള്ളം കുടിക്കാൻ മറക്കരുത്, വെള്ളം തന്നെ നന്നായിട്ട് കുടിക്കാൻ മറക്കരുത്, ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് എവ്രി വൺ ഹാവ് എ വെരി ഗുഡ് സ്ലീപ്. സോ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മണ്ടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
0: 917 evenings.

सुनो 91.7 FM Qatar's favorite radio station. ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ് ടോയിങ് ആൻഡ് റിക്കവറി ടയർ ചേഞ്ച് ഫ്യൂൽ ഡെലിവറി ബാറ്ററി ബൂസ്റ്റ് ലോക്ക് ഔട്ട് സപ്പോർട്ട് പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം ക്ലെയിംസ് ഇല്ലെങ്കിൽ 7 ശതമാനം ക്യാഷ് ബാക്കും നേടാം ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർഡ് ഒരു എയർപോർട്ട്

0: services. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്. സുഖമാണി
2: നിലാവ്. You are listening to Radio Suno 91.7.

0: ഡയറക്ഷൻ
1: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം. ഞാനും റേഡിയോ സുനോ 91.1.

0: listening to Radio Sino 91.7 FM, Qatar's favorite radio station. Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ്
4: പ്രസന്റഡ് ബൈ
5: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
6: പവേർഡ് ബൈ
7: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
8: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
9: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
10: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

सुनो 91.7 FM 91.7 FM

0: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജീ
1: മർഷാദ്.
0: റേഡിയോ സുനോ 91.0

listening to Radio Sino 91.7 FM, Qatar's favorite radio station.

91.7 FM. 91.7 FM.

91.7 FM. 91.7 FM.

सुनो 91.7 FM 91.7 FM

ലിസ്ണിംഗ് ടു റേഡിയോ സിനോ 91.7 FM, Qatar's favorite radio station.